വളരെ വിലപിടിപ്പുള്ള ഒരു മനോഹരമായ ഡയറി വാങ്ങിയ ഒരാൾ അതിലെഴുതാൻ ഏറ്റവും മികച്ചതും പൂർണവുമായ ഒരു ആശയത്തിനായി കാത്തിരുന്നു. ഒരക്ഷരം പോലും അതിൽ വെട്ടിത്തിരുത്താൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഉപയോഗിക്കുന്നതിനാൽ ആ ഡയറിയിലെ താളുകൾ പതിയെ മഞ്ഞനിറമാകാൻ തുടങ്ങി. എന്നിട്ടും അയാൾ അതിൽ ഒന്നും എഴുതിയില്ല. അതേസമയം അയാളുടെ സുഹൃത്ത് വില കുറഞ്ഞ ഒരു ചെറിയ നോട്ട്ബുക്കിൽ തന്റെ മനസ്സിൽ വരുന്ന അപൂർവമായ ആശയങ്ങളും അബദ്ധങ്ങളും ധൈര്യമായി കുത്തിക്കുറിച്ചു. കാലക്രമേണ ആ തെറ്റുകളിൽ നിന്ന് തിരുത്തി പഠിച്ച് അവൻ വളരെ മികച്ച ഒരു എഴുത്തുകാരനായി മാറി. എന്നാൽ ആദ്യം പറഞ്ഞ അയാളുടെ വിലപിടിപ്പുള്ള ഡയറി ഇപ്പോഴും ശൂന്യമായി തന്നെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ എല്ലാം 100% ശരിയാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിനായി കാത്തിരുന്നാൽ നമുക്കൊരിക്കലും ഒന്നും തുടങ്ങാൻ കഴിയില്ല. തെറ്റുകൾ വരുത്താൻ ഭയന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് അപൂർണതകളോടെയാണെങ്കിലും ഒരു തുടക്കമിടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 21, കൊല്ലവർഷം 1201, മിഥുനം 7, ഞായറാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ നൽകുന്ന അമൂല്യമായ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 2014 ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. തുടർന്ന് 2015 ജൂൺ 21 ആദ്യത്തെ യോഗ ദിനം ആഘോഷിക്കപ്പെട്ടത്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ സമാധാനവും ഏകാഗ്രതയും മികച്ച ശാരീരിക ക്ഷമതയും നിലനിർത്താൻ യോഗ പരിശീലിക്കുന്നത് ഏറെ സഹായകമാണ്. കൂടാതെ ഇന്ന് പിതൃദിനം. എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 3rd ഞായറാഴ്ചയാണ് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ അഥവാ പിതൃദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ നൽകുന്ന നിശബ്ദമായ സ്നേഹത്തെയും കരുതലിനെയും ഓർക്കാനും അതിന് നന്ദി പറയാനുമുള്ള ഒരു പ്രത്യേക ദിവസമാണിത്. അതുപോലെ ഇന്ന് ലോക സംഗീത ദിനം. എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും സംഗീത ദിനം അഥവാ വേൾഡ് മ്യൂസിക് ഡേ ആയി ആഘോഷിക്കുന്നത്. സംഗീതം എന്ന വിസ്മയത്തെ ആഘോഷിക്കാനും പുതിയവരും പ്രഗത്ഭരുമായ എല്ലാ സംഗീതജ്ഞരെയും ആദരിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും സമർപ്പിച്ചിരിക്കുന്നത്. 1982 ഫ്രാൻസിലാണ് ഈ ദിനാചരണം ആദ്യമായി ആരംഭിച്ചത്. ഭാഷ ദേശ ഭേദമന്യേ ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഒരു സാർവത്രിക ഭാഷയാണ് സംഗീതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ ഇന്ന് ഒരു വലിയ സ്പെഷ്യാലിറ്റി ദിവസമാണ്. ഇന്ന് ജൂൺ

ജൂൺ 21 ലോക യോഗ ദിനമാണ്. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്താ? കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ധ്യാനിച്ചിരിക്കുന്ന ഒരാളുടെ ചിത്രമായിരിക്കും അല്ലേ? എന്നാൽ യോഗ എന്നത് വെറുമൊരു വ്യായാമത്തേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ്. യോഗയുടെ ചരിത്രത്തിലേക്കും ഉത്ഭവത്തിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം 5000+ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വന്തം ഭാരതത്തിലാണ് യോഗയുടെ ജനനം. പുരാതന കാലത്ത് കാടുകളിലും മലനിരകളിലും ശാന്തമായി ജീവിച്ചിരുന്ന നമ്മുടെ ഋഷിമാരും മുനിമാരുമാണ് യോഗ ആദ്യമായിട്ട് പരിശീലിച്ചു തുടങ്ങിയത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിക്കാനും അവർ യോഗയെ ഉപയോഗിച്ചു. പിന്നീട് പതഞ്ജലി മഹർഷിയാണ് യോഗയെ വളരെ ചിട്ടയായ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ യോഗയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. യോഗ എന്ന വാക്ക് ശരിക്കും ഉണ്ടായത് യുജ് എന്നൊരു സംസ്കൃത വാക്കിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നാണ്. അതായത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള മനോഹരമായ ഒരു ഒത്തുചേരൽ, അതാണ് യോഗ. ഇനി എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ യോഗയെ ഏറ്റെടുത്തത് എന്ന് നോക്കാം. 2014 ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. യോഗയുടെ ഗുണങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക ദിവസം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും വലിയ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. അങ്ങനെ 2015 മുതൽ നമ്മൾ ജൂൺ 21 ലോക യോഗ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ആൻഡ് നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് ജൂൺ 21 ലോക യോഗ ദിനമായി ആചരിക്കാൻ തുടങ്ങിയതെന്ന്? ഭൂമിയുടെ ഉത്തരാർദ്ധ ഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ പകൽ സമയം കിട്ടുന്ന ദിവസമാണ് ജൂൺ 21. വെളിച്ചത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമായ ഈ ദിവസം തന്നെ യോഗയ്ക്ക് വേണ്ടിയും തെരഞ്ഞെടുത്തു. ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പണ്ടൊക്കെ പ്രായമുള്ള ആളുകൾ മാത്രമായിരുന്നു യോഗ കൂടുതലായും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും യോഗ പരിശീലിക്കുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂട്ടാൻ യോഗ സഹായിക്കും. അതുപോലെ തന്നെ ദിവസം മുഴുവൻ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന നടുവേദന, കഴുത്തുവേദന, അതുപോലെ ജോലിസ്ഥലത്തെ ടെൻഷൻ, ഇതെല്ലാം മാറ്റാൻ യോഗ ഒരു മികച്ച മരുന്നാണ്. വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമല്ല യോഗ, അത് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നു. എല്ലാത്തിനുപരിയായി നല്ല സമാധാനത്തോടെ ഉറങ്ങാനും ജീവിതം മുൻപോട്ട് നയിക്കാനും നമ്മെ സഹായിക്കുന്നു. നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ പോയി നോക്കിയാലേ അവിടെയുള്ള ആളുകൾ നമ്മളെക്കാൾ കൂടുതൽ യോഗയെ സ്നേഹിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന് നമ്മുടെ ഭാരതം നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് യോഗ. അതുകൊണ്ട് ഇന്നത്തെ ഈ യോഗ ദിനത്തിൽ നമുക്ക് പുതിയൊരു തീരുമാനമെടുക്കാം. ദിവസവും രാവിലെ എഴുന്നേറ്റ് വെറും 10 or 20 minutes നമ്മൾ യോഗയ്ക്കായി മാറ്റിവെക്കുമെന്ന് തീരുമാനിക്കുക. സോ എന്തായാലും ഈ യോഗ ദിനത്തിൽ എനിക്ക് ഇനിയും യോഗയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ഭാഷകൾക്കതീതമായി ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നേയുള്ളൂ, അത് സംഗീതമാണ്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90 Nadinuppum Nattarkuppum. അപ്പോൾ ഇന്ന് June 21 ലോക യോഗ ദിനമാണ്. അപ്പോൾ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കാൻ പോകുന്നതുവരെ നമ്മൾ എപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലേ. ജോലിയുടെ ടെൻഷൻ, പഠനത്തിന്റെ ടെൻഷൻ, ട്രാഫിക് ബ്ലോക്ക്, കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും നമ്മുടെ ദിവസങ്ങളെ നിയന്ത്രിക്കുന്നത്. ചെറിയൊരു കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യം വരിക, രാത്രി കിടന്നാൽ ശരിക്കും ഉറക്കം കിട്ടാതിരിക്കുക, ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മാനസിക സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്ക് പുറത്തു നിന്നുള്ളൊരു മരുന്നിനേക്കാൾ നമ്മളെ സഹായിക്കുക നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില മാറ്റങ്ങളാണ്. അവിടെയാണ് യോഗയുടെ യഥാർത്ഥ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് യോഗ എന്നാൽ ശരീരം പല രീതിയിൽ വളയ്ക്കുന്ന വെറും ഒരു കായിക അഭ്യാസം മാത്രമാണെന്നാണ്. എന്നാൽ അത് ഒട്ടും ശരിയല്ല കേട്ടോ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുമിച്ച് നിർത്താനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള ഏറ്റവും മികച്ച ഒരു വഴിയാണ് യോഗ. നമ്മൾ വലിയ സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാവുകയും നെഞ്ചിടിപ്പ് കൂടുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ യോഗയിലെ പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തുകയും നമ്മുടെ ബോഡിക്കും മനസ്സിനും നല്ല റിലാക്സേഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷനും. അനാവശ്യമായ ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ബ്രേക്ക് ഇല്ലാതെ ഓടുന്ന ഒരു വണ്ടിയാണ് പലപ്പോഴും നമ്മുടെ മനസ്സ്. ഈ വണ്ടിയുടെ ബ്രേക്കാണ് ശരിക്കും യോഗ. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങളും നാളെയെ കുറിച്ചുള്ള പേടിയും മാറ്റി നമ്മളെ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ യോഗ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം എന്നത് ഒരു രോഗമല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമായി മാറിയ ഒരവസ്ഥ മാത്രമാണ്. അതിന് മരുന്നുകൾ കൊണ്ടല്ല, മറിച്ച് യോഗ പോലെയുള്ള നല്ല ശീലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഈ ലോക യോഗ ദിനത്തിൽ യോഗയെ പറ്റി വിശദമായിട്ട് നമ്മളിങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശരിയാ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. അപ്പോൾ ഇന്ന് ജൂൺ 21 ലോക യോഗ ദിനമാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശ്വാസം എടുക്കുന്നത്. ഒന്ന് മൂക്കടഞ്ഞാൽ അല്ലെങ്കിൽ ശ്വാസം വിടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എത്രമാത്രം പരിഭ്രാന്തരാകുമെന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ നമ്മളിൽ എത്ര പേർ ശരിയായ രീതിയിലാണ് ശ്വാസം എടുക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശ്വാസകോശത്തിന്റെ പകുതി ഭാഗം മാത്രമേ പലപ്പോഴും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഇവിടെയാണ് യോഗയിലെ പ്രാണായാമം എന്നതിന്റെ യഥാർത്ഥ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാണൻ എന്നാൽ നമ്മുടെ ജീവവായു, ആയാമം എന്നാൽ

നിയന്ത്രിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നാണ് അർത്ഥം. അതായത് ബോധപൂർവം നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന വളരെ ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ ഒരു രീതിയാണ് പ്രാണായാമം. നമ്മുടെ ശ്വാസകോശം എന്നത് ഒരു വലിയ ബലൂൺ പോലെയാണെന്ന് സങ്കല്പിക്കുക. അതിലേക്ക് എത്രത്തോളം ശുദ്ധവായു നമ്മൾ നിറയ്ക്കുന്നുവോ അത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. വായുമലിനീകരണം ഇത്രയധികം കൂടിയ ഇന്നത്തെ കാലത്ത് നമ്മുടെ ശ്വാസകോശത്തിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രാണായാമം ശീലമാക്കുന്നതിലൂടെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ഏറ്റവും ചെറിയ അറകളിലേക്ക് വരെ കൂടുതൽ ഓക്സിജൻ എത്തിച്ചേരുന്നു. ഇത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ഉള്ളിലുള്ള അനാവശ്യമായ മാലിന്യങ്ങളെയും വിഷാംശങ്ങളെയും പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. പണ്ടൊക്കെ ഈ ആസ്മയും മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഉള്ളവരോട് മാത്രമാണ് ഇത്തരം ശ്വസന വ്യായാമങ്ങൾ ചെയ്യാൻ പലരും ഉപദേശിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രാണായാമം ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനശേഷി കൂട്ടുകയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പലതരം പ്രാണായാമ രീതികൾ യോഗയിലുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നടുനിവർത്തി ശാന്തമായിട്ട് ഒരിടത്തിരിക്കുക, മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, ശ്വാസകോശം നിറയുന്നത് അറിയുക, എന്നിട്ട് എടുത്തതിനേക്കാൾ സാവധാനത്തിൽ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇത്രയുള്ള കാര്യം. ദിവസം രാവിലെ എഴുന്നിട്ട് നല്ല ശുദ്ധമായി ഉള്ളൊരു സ്ഥലത്തിരുന്ന് വെറും 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഉന്മേഷവും എനർജിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുമ്പോൾ മനസ്സിന്റെ എല്ലാ ക്ഷീണവും മാറി നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകും. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ശ്വാസകോശത്തെ കൂടുതൽ കരുത്തുള്ളതാക്കാൻ നാളെ മുതൽ പ്രാണായാമം ഒരു ശീലമാക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. സോ എന്നാലും യോഗയെപ്പറ്റി എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ശരിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Astraya FM 90 Nadinuppum Nattarkuppum. അപ്പോൾ ഇന്ന് ജൂൺ 21 ലോക യോഗ ദിനമാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ യോഗയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചില അനാവശ്യമായ തെറ്റിദ്ധാരണകൾ തിരുത്താൻ കൂടി ഈ യോഗ ദിനം നമ്മൾ ഉപയോഗിക്കണം. ഇതിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാല് എന്റെ ശരീരം ഒട്ടും വഴങ്ങില്ല, കാല് മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഞാൻ എങ്ങനെ യോഗ ചെയ്യും എന്ന് ചിന്തിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ തലകുത്തി നിൽക്കുന്നതും ശരീരം വില്ല് പോലെ വളയ്ക്കുന്നതൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും യോഗ അറിയുന്നവർക്ക് മാത്രമേ യോഗ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കൂ എന്ന്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ ശരീരത്തിന് വഴക്കം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യോഗ ചെയ്തു തുടങ്ങേണ്ടത്. അല്ലാതെ വഴക്കമുള്ളവർ മാത്രം ചെയ്യാനുള്ള ഒന്നല്ല ഈ യോഗ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡി എത്രത്തോളം വഴങ്ങുമോ അവിടെ നിന്ന് സാവധാനം തുടങ്ങാം, ആരും നിങ്ങളെ മാർക്കിടാൻ പോകുന്നില്ല കേട്ടോ. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ, യോഗ എന്നത് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. ഒരിക്കലുമല്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ഏതെങ്കിലും മതമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ജലത്തിന് എന്തെങ്കിലും മതമുണ്ടോ, അതുപോലെ തന്നെയാണ് യോഗയും. അതൊരു ജീവിതശൈലിയാണ്. ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ശാസ്ത്രമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് യോഗ. ഇനിയുമുണ്ട് ചിലർ യോഗ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ചമ്രം പണിഞ്ഞിരുന്ന് സമയം കളയുന്ന ഒരു ബോറടിപ്പിക്കുന്ന കാര്യമാണെന്ന് കരുതുന്നവർ. പിന്നെ പ്രായത്തിന്റെ കാര്യമാണ്. ഈ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും ഇതിന്റെ ഒന്നും പ്രായമായില്ല എന്നല്ലേ. മുതിർന്നവർ വിചാരിക്കും ഇനിയിപ്പോ ഈ പ്രായത്തിൽ തുടങ്ങിയിട്ട് എന്ത് കാര്യമെന്ന്. ഓർക്കുക, യോഗയ്ക്ക് ഒരു പ്രായമില്ല. താഴെയിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്ന യോഗയുണ്ട്. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ചുരുക്കത്തിൽ ശ്വസിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും യോഗ ചെയ്യാം. അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റിദ്ധാരണകളെല്ലാം ഇന്നത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാം. എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത മാറ്റി ഇന്ന് യോഗ ദിനത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും നമുക്കൊന്ന് തുടങ്ങി നോക്കാം. സോ എന്തായാലും യോഗയെ പറ്റി എനിക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ശരിയാ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. അപ്പോ ഇന്ന് ജൂൺ 21 ലോക യോഗാ ദിനമാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും യോഗയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനോടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് യോഗാ ദിനമല്ലേ, എന്നാൽ പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയേക്കാം എന്ന് തീരുമാനിച്ച ഒരുപാട് പേർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും അല്ലേ. എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് ഒരു ചെറിയ ആശയക്കുഴപ്പവും ചില മനുഷ്യരുടെയെങ്കിലും മനസ്സിൽ കാണും അല്ലേ. അവർക്കുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ തന്നെ ഒരു മണിക്കൂറൊന്നും യോഗ ചെയ്യാൻ നിൽക്കരുത് എന്നതാണ്. തുടക്കക്കാർ ദിവസവും വെറും 10 or 15 മിനിറ്റ് മാത്രം ഇതിനായിട്ട് മാറ്റിവെച്ചാൽ മതി. ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങളും ലളിതമായ ശ്വസന വ്യായാമങ്ങളിലും തുടങ്ങി സാവധാനം മാത്രം സമയം കൂട്ടിക്കൊണ്ടു വരിക. രണ്ടാമത്തെ കാര്യം, യോഗ ചെയ്യാനുള്ള സമയവും സ്ഥലവുമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വെറും വയറ്റിൽ യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോ രാവിലെ തീരെ സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരവും ചെയ്യാം. പക്ഷെ ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും യോഗ ചെയ്യാൻ പാടില്ല കേട്ടോ. ഭക്ഷണം കഴിഞ്ഞ് ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ നല്ല ശുദ്ധമായി കിട്ടുന്ന ഒച്ചപ്പാടുകളില്ലാത്ത ഒരു ശാന്തമായ സ്ഥലം ഇതിനായിട്ട് ചൂസ് ചെയ്യുക. അടുത്തതായി പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, യോഗ ചെയ്യുമ്പോൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നത്. ഈ സിനിമകളിലും മറ്റും കാണുന്നത് പോലെ വില കൂടിയ ട്രാക്ക് സ്യൂട്ടോ യോഗ പാന്റോ ഒന്നും ഇതിനായിട്ട് ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് വഴങ്ങുന്ന വളരെ കംഫർട്ടബിൾ ആയ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ വെറും തറയിൽ കിടന്നു വരുന്നോ യോഗ ചെയ്യരുത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യോഗ മാറ്റോ അല്ലെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റോ വിരിച്ചിട്ട് അതിന് മുകളിൽ യോഗ ചെയ്യണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെങ്ങനെ പഠിക്കും എന്നതാണ്. ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ ആയിരക്കണക്കിന് യോഗ വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വളരെ ബേസിക് ആയി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോകൾ മാത്രം നോക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അടുത്തുള്ള ഏതെങ്കിലും യോഗ ക്ലാസ്സിൽ ചേർന്ന് ഒരു ഗുരുവിന്റെ കീഴിൽ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മുടെ ശരീരം പറയുന്നതാണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത്. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ശരീരം വളയ്ക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് എവിടെ വരെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എവിടെ വരെ നിങ്ങളുടെ ശരീരം എത്തിക്കാൻ കഴിയുമോ അവിടെ വരെ മാത്രം ചെയ്യുക. കഠിനമായ വേദന വന്നാൽ നിർത്തി വിശ്രമിക്കണം. യോഗയിൽ പെർഫെക്ഷനേക്കാൾ ഉപരി ഒന്നും മുടങ്ങാതെ ചെയ്യുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഈ യോഗ ശീലം നമുക്ക് തുടങ്ങാം. സോ എന്നാലും ഈ യോഗ ദിനത്തിൽ എനിക്ക് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. അപ്പോൾ ഇന്ന് ജൂൺ 21 ലോക യോഗ ദിനമാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് മനസ്സിന്റെ ശാന്തതയെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ യോഗ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? യോഗ എന്നത് കേവലം ഒരു വ്യായാമം മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ്. നമ്മളൊരു യന്ത്രം പോലെയാണ് നമ്മുടെ ബോഡിയെ കാണുന്നത്. ദിവസവും ജോലി എടുക്കുന്നു, ക്ഷീണിക്കുന്നു, വീണ്ടും ജോലി ചെയ്യുന്നു. എന്നാൽ ഈ ശരീരത്തിന് ആവശ്യമായ ഒരു സർവീസ് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ലല്ലേ. യോഗ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് അതാണ്. ഓരോ ആസനം ചെയ്യുമ്പോഴും നമ്മുടെ പേശികൾ വലുതാവുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിലൂടെ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധമായ ഓക്സിജൻ എത്തിച്ചേർന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ബാക്ക് ബോണിന്റെ ആരോഗ്യം നോക്കൂ. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിന് മുന്നിലും മൊബൈലിന് മുന്നിലും കുനിഞ്ഞിരുന്ന് നമ്മുടെ നട്ടല് വളരെ ദുർബലമായി. യോഗയിലെ ഓരോ ആസനങ്ങളും നമ്മുടെ നട്ടലിനെ ബലപ്പെടുത്തുകയും ശരിയായ പോസ്ചർ അഥവാ ഇരുപ്പുവശം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സന്ധികളുടെ കാര്യം. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മുട്ടുവേദന,

നടുവേദന, കഴുത്ത് വേദന എന്നിവയൊക്കെ തടയാൻ യോഗയിലൂടെ ലഭിക്കുന്ന ഫ്ലെക്സിബിലിറ്റി അഥവാ ശരീര വഴക്കം വളരെയധികം സഹായിക്കും. നമ്മുടെ ശരീരം ഒരു റബ്ബർ പോലെ വഴക്കമുള്ളതായാൽ എന്ത് ജോലി ചെയ്യാനും നമുക്ക് കൂടുതൽ ഉന്മേഷം തോന്നും. ഇനി ബോഡിക്കകത്തെ കാര്യങ്ങൾ നോക്കിയാലോ, യോഗയിലെ ശ്വസന രീതികൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും ശരീരത്തിലെ അനാവശ്യമായ വിഷാംശങ്ങളെ പുറന്തള്ളാനും യോഗ എപ്പോഴും സഹായിക്കുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും യോഗ മികച്ചൊരു വഴിയാണ്. അത് വെറുതെ തടി കുറയ്ക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം ക്രമീകരിച്ച് ആരോഗ്യകരമായ രീതിയിൽ നമ്മളെ സുന്ദരമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യോഗ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയോട് ഒരു അടുപ്പം തോന്നും. നമ്മുടെ ബോഡി എവിടെയാണ് വേദനിക്കുന്നത്, എവിടെയാണ് ടെൻഷൻ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ പഠിക്കുന്നു. ഒരു ദിവസം യോഗ ചെയ്ത് കഴിയുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ മുഖത്ത് കാണുന്ന തിളക്കവും ബോഡിക്ക് തോന്നുന്ന ഒരു തേജസ്സൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഒന്നാണ് കേട്ടോ. ഇത് പുറത്തു നിന്ന് വാങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തരുന്നതല്ല, മറിച്ച് ഉള്ളിൽ നിന്നുള്ള ഒരു ഉന്മേഷമാണ്. സോ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ്. അതിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും യോഗയിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് വെറും 10-15 മിനിറ്റ് ദിവസവും നമ്മുടെ ആരോഗ്യത്തിനായി ഒന്ന് മാറ്റിവെക്കാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നൽകുന്ന ആ നന്ദി ദിവസവും നിങ്ങൾ അനുഭവിക്കും. നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു വലിയ മാറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. സോ എന്തായാലും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ യോഗയെ പറ്റി പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടോടെ ഇരുന്നോളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
8: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: മോഹം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinuppum Nattarkuppum. അപ്പോ ഇന്ന് ജൂൺ 21 ലോക യോഗാ ദിനമാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെ പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ യോഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഗ എന്നത് ശരീര വളവ് കൂടുതലായവർക്കും യുവാക്കൾക്കും മാത്രം സാധ്യമായ ഒന്നാണെന്ന്. എന്നാൽ സത്യം അതല്ല. യോഗയുടെ ഏറ്റവും വലിയ സൗന്ദര്യം തന്നെ അത് ഏത് പ്രായക്കാർക്കും അവരുടെ ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ ജീവിത രീതിയാണ് എന്നതാണ്. നമുക്ക് 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകൾക്കും ഫോണുകൾക്കും മുന്നിൽ മണിക്കൂറോളം ചിലവഴിക്കുന്ന കുട്ടികൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും വളരെ കൂടുതലാണ്. കുട്ടികളിൽ യോഗ ശീലിപ്പിക്കുന്നത് അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പഠനത്തിലുള്ള ഉത്കണ്ഠ കുറയ്ക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്നു. ഇനി മുതിർന്നവരുടെ കാര്യം നോക്കിയാൽ കരിയറിലെയും കുടുംബത്തിലെയും വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തം ആരോഗ്യത്തെ പാടെ അവഗണിക്കുന്നവരാണ് നമ്മളിൽ പലരും. അല്ലെ, അത്തരക്കാർക്ക് വെറും 10 മിനിറ്റ് യോഗ ചെയ്യുന്നത് പോലും ദിവസം മുഴുവൻ ഉന്മേഷത്തോടെയും പോസിറ്റീവായും ഇരിക്കാനുള്ള ഊർജ്ജം നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രായം അവരെ കുറിച്ചാണ്. വാർദ്ധക്യ സഹജമായ സന്ധി വേദനകളും നടുവേദനയും ബാലൻസ് കിട്ടാത്ത അവസ്ഥയൊക്കെ നേരിടുന്ന പ്രായമായവർക്ക് യോഗ ഒരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ചെയർ യോഗ പോലുള്ള രീതികൾ അവർക്ക് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാൻ സാധിക്കും. ഇത് അവരുടെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും മനസ്സിനെ ശാന്തമാക്കാനും മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാനും സഹായിക്കുന്നു. ഇനി ഗർഭിണികൾക്ക് പോലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ ലളിതമായ യോഗാസനങ്ങൾ ചെയ്യാവുന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങൾ 8 വയസ്സുകാരനായാലും 80 വയസ്സുകാരനായാലും യോഗ തുടങ്ങാൻ ഒരു പ്രത്യേക പ്രായം ആവശ്യമില്ല. ഇന്ന് ഇപ്പോൾ ഈ നിമിഷം മുതൽ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യോഗ ഒരിക്കലും ഒരു കായിക മത്സരമല്ല, അതൊരു വലിയ ആത്മീയവും ശാരീരികവുമായ ഒരു ജേണിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തെ ഒരു തടസ്സമായിട്ട് കാണാതെ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ യോഗയെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കാൻ ഇന്ന് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക. സോ ഏതായാലും എനിക്കിനിയും യോഗയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. അപ്പോൾ ഇന്ന് ജൂൺ 21 ലോക യോഗ ദിനമാണ്. അപ്പോൾ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ യോഗയെപ്പറ്റിയാണ് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് യോഗയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച്, അതിനെ സംബന്ധിച്ചുള്ള മിത്തുകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ. ഇനി എല്ലാ കാര്യവും അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. യോഗ എന്നത് വർഷത്തിൽ ഒരു ദിവസം, അതായത് ഇന്ന് ജൂൺ 21 മാത്രം ആചരിക്കേണ്ട ഒരു ആഘോഷമല്ല, അതൊരു ജീവിതചര്യയാണ്. എങ്ങനെയാണ് നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നത്, അതുപോലെ നമ്മുടെ ലൈഫിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായി യോഗയെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മളൊരു പുതിയ ശീലം തുടങ്ങുമ്പോൾ ആവേശത്തോടെ തുടങ്ങുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പതുക്കെ ഉപേക്ഷിക്കാറുണ്ട്. പക്ഷെ യോഗയുടെ കാര്യത്തിൽ ആ തെറ്റ് നമ്മൾ വരുത്തരുത് കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നതും മുഖം കഴുകുന്നതും എത്രത്തോളം സ്വാഭാവികമാണോ, അതുപോലെ തന്നെ ഓരോ ദിവസവും പ്രാണായാമം ചെയ്യുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും നമ്മളിൽ സ്വാഭാവികമായ ഒരു ശീലമായി മാറണം. തിരക്കുകൾക്കിടയിലും നമ്മൾ എങ്ങനെയാണ് ജോലിക്ക് പോകാനും ഭക്ഷണം കഴിക്കാനും സമയം കണ്ടെത്തുന്നത്, അതുപോലെ തന്നെയാണ് യോഗയ്ക്കും നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. യോഗ ഒരു മരുന്നല്ല, മറിച്ച് രോഗങ്ങൾ വരാതെ നമ്മളെ കാക്കുന്ന ഒരു കവചമാണ്. നമ്മുടെ മനസ്സിന്റെ വിങ്ങലുകൾ കുറയ്ക്കാനും ആകൃതികൾ മാറ്റാനും ഏത് പ്രശ്നത്തിലും തളരാതെ നിൽക്കാനുള്ള ഒരു മാനസിക കരുത്ത് നൽകാനും യോഗയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ദിവസവും വെറും 20 മിനിറ്റ് നിങ്ങൾക്കായി നിങ്ങളുടെ ആരോഗ്യത്തിനെ മാറ്റിവെക്കുന്നത് വഴി ബാക്കി 23.5 മണിക്കൂറും കൂടുതൽ എനർജിയോടെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ പരം വലിയൊരു ലാഭം വേറെയുണ്ടോ? സോ യോഗ എന്നത് ഒരു അച്ചടക്കമാണ്, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ മെരുക്കാനുള്ള അച്ചടക്കം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഓട്ടപ്പാശലിനിടയിൽ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കാനും ശ്വാസം എടുക്കാനും ഉള്ളിലെ ശാന്തതയെ തൊട്ടുനടത്താനും യോഗയോളം മികച്ചൊരു വഴിയിലാണോ. അപ്പൊ ഇന്ന് യോഗ എന്നത് ഒരു തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ലോക യോഗ ദിനാശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് ചെറിയ വലിയ വർത്തമാനത്തിൽ നിന്ന് ഗുഡ് ബൈ പറയാൻ സമയമായിട്ടുണ്ട്. സോ അപ്പൊ എന്തായാലും ഇതുപോലെ മറ്റൊരു വലിയ വിഷയമായിട്ട് അടുത്ത ചെറിയ വലിയ വർത്തമാനത്തിൽ ഞാൻ വീണ്ടും എത്തും. Till then, it's me RJ Srishant signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nammude Dimos Furniture il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Tiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
3: Ini അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഭാഷകൾക്കതീതമായി ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് സംഗീതമാണ്. ഇന്ന് വേൾഡ് മ്യൂസിക് ഡേ.

0: வெப்பம்.
1: ஹாய், ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மியூசிக் மபாஸ் வித் மீ ஆர் ஜே எலிக்குட்டி. புது புத்தன் சினிமகളിലെ புத்து புத்തൻ പാട്ടുകളുമായിട്ട് മ്യൂസിക് മപ്പാസിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി പാട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് യു എഫ് ഒ മോഡ്.
0: മ്യൂസിക് മപ്പ.

കേട്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ലേ? യെസ്, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി ഉണ്ട്. പ്ലൂട്ടോ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ സിനിമയിലെ ഫസ്റ്റ് പാട്ടാണ് യു എഫ് ഒ മോഡ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ ഈ പാട്ട് ആദ്യമേ കേട്ടപ്പോഴത്തേക്കും കുറെ നേരം ഈ പാട്ടിലിങ്ങനെ വൈബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സോങ്ങിന്റെ ക്രെഡിറ്റ്സ് നോക്കാനായിട്ട് പോയത്. അപ്പോഴാണ് അന്വേഷിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, വാഴ ടുവിയിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട്. ആ പാട്ടിന്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന തല തന്നെയാണ് യു എഫ് ഒ മൂഡ് എന്ന ഈ പാട്ടിന് പിന്നിലും വർക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ദ വൺ ആൻഡ് ഓൺലി മ്യൂസിക് പ്രൊഡ്യൂസർ അർക്കാഡോ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെ ഹരം കൊള്ളിക്കുന്ന വെസ്റ്റേൺ ബീറ്റുകളും വേറിട്ട ലിറിക്സും ഒക്കെ കൂട്ടിയിണക്കിയിട്ടാണ് യു എഫ് ഒ മോഡ് എന്ന പാട്ട് ഒരുക്കിയിട്ടുള്ളത്. വിഷ്ണു വിജയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ശബരീഷ് വർമ്മ. ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖരാണ്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്

നിയാസ് മുഹമ്മദ് ആണ് കേട്ടോ. അൽത്താഫ് സലീം ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് ഈ ഒരു മൂവിയിൽ എത്തുന്നത്. നീരജ് മാധവൻ, അജു വർഗീസ്, അർഷ ബൈജു എന്നിവരൊക്കെ ഈ ഒരു മൂവിയിൽ സെന്റർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അജു വർഗീസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്ക് ഓവറും ഈ ഒരു മൂവിക്ക് ഭയങ്കരമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവരെയൊക്കെ കൂടാതെ സുബിൻ ടാഴ്സൺ, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ, നിസാം, സഹീർ മുഹമ്മദ്, സച്ചിൻ, തുഷാര പിള്ള, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. സോ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലേക്ക് മറ്റൊരു അധ്യായം കുറിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലൂട്ടോ എന്ന സിനിമയും എത്താനായിട്ട് പോകുന്നത്. അപ്പോ ഒരുപാട് പുതുമകളുമായിട്ട് ഈ ഒരു സിനിമ നമ്മളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അതിലെ ആദ്യ പാട്ടും നമ്മൾ കേട്ട് വൈബ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക്, യു എഫ് ഒ മോഡ് ഫ്രം ദ മൂവി പ്ലൂട്ടോ ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കോൽ എന്ന് പറയുന്ന ഒരു പാട്ട്, നമ്മളെ ഭയങ്കരമായിട്ടും നൊസ്റ്റാൾജിക് ആക്കുന്ന ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പാട്ട് മ്യൂസിക് മപ്പാസിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദാ ഈ സിനിമയിലെ സെക്കൻഡ് സോങ്ങും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീര റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്, ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. സോ ഈ രണ്ട് കോമ്പിനേഷൻ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ബ്രാൻഡ് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആ ഒരു ബ്രാൻഡ് ഇവര് രണ്ടുപേരും ഈ ഒരു മൂവിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ബാലൻ ദി ബോയ് എന്ന് പറയുന്ന സിനിമയിലെ സെക്കൻഡ് സോങ് ആയിട്ടുള്ള എങ്ങോട്ടാ എന്ന് പറയുന്ന പാട്ടാണ്.

നമ്മുടെ മലയാളികളുടെ ഇടയിൽ ട്രെൻഡ് സെറ്റർ മ്യൂസിക് സമ്മാനിച്ചുകൊണ്ടിരുന്ന സുഷിൻ ശ്യാമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അൻവർ അലിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പാട്ട് പാടിയിരിക്കുന്നതും സുഷിൻ ശ്യാം തന്നെയാണ് കേട്ടോ. ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, ഡോളി ജൂൺ, ജീൻ പോൾ ലാൽ, ഗിരീഷ് ഏടി, ബീന ആന്റണി എന്നിവരൊക്കെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ബാലൻ ദി ബോയ് എന്നുള്ളത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, മുഹമ്മദ് സിനാൻ എന്നിവരുടെയൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ബാലൻ. ഈ പറയുന്ന കാസ്റ്റ് ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം കൂടിയാണ് കേട്ടോ. സിനിമയ്ക്ക് കാസ്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഗണപതിയാണ്. ആൻഡ് വി നോ ദാറ്റ് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഗണപതി വരുമ്പോൾ ആ കാസ്റ്റ് ഒക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കുറെ ആളുകളെ തന്നെയാണ് ഗണപതി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. കെ വി എൻ പ്രൊഡക്ഷൻസും തെസ്പിയൻ ഫിലിംസും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഒരാളുടെ വ്യക്തിത്വത്തിന്റെയും അതിജീവനത്തിന്റെയും ഒക്കെ ഒരു കഥയാണ് കേട്ടോ ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. സസ്പെൻസും ത്രില്ലറും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ബാലൻ ദി ബോയ് എന്നുള്ളത്. സോ ആരെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ സിനിമയിലെ എങ്ങോട്ടാ എന്നുള്ള പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മി ആർ ജി എലക്കുട്ടി ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആൻഡ് സൺസ് എന്ന സിനിമയിലെ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മെപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് പട്ടാംബൂച്ചി.
1: മ്യൂസിക് മെപ്പാസ്.

കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു പാട്ടിന്റെ പ്രൊമോ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഗംഭീരമായിട്ടുള്ളൊരു പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ജി വി പ്രകാശ് കുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള സംഗീതം ഒരുക്കിയിട്ടുള്ളത്. സുബലക്ഷ്മി പാടി, അരുൺ രാജ കാമരാജ വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ പട്ടാം പൂച്ചി എന്നുള്ളത്. ഓഗസ്റ്റ് 14th ഈ ഒരു സിനിമ ഗ്ലോബൽ റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള, ഒരേ സമയം വളരെ ചടുലവും മെലഡി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ബീറ്റിലൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാട്ടാണ് പട്ടാമ്പൂച്ചി എന്നുള്ളത്. നമ്മുടെ മമിത ബൈജുവിന്റെ ഡാൻസ് തന്നെയാണ് ഈ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിജയ് ബിന്നിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂര്യയും മമിതയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഈ ഒരു പാട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഫോർച്യൂൺ ഫോഴ്സ് സിനിമാസുമായിട്ട് ചേർന്ന സിതാര എന്റർടൈൻമെന്റ്സ് ബാനറിൽ സൂര്യദേവര നാഗവംശി, സായ സൗജന്യ എന്നിവരാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രീകര സ്റ്റുഡിയോസ് ആണ് ഈ ഒരു ചിത്രം അവതരിപ്പിക്കുന്നത് കേട്ടോ. സൂര്യ സാറിന്റെ കരിയറിലെ തന്നെ 46th ചിത്രമായിട്ടാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഈ ഒരു മൂവി എത്തുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയും വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ഈ ഒരു മൂവിക്കുണ്ട്. സോ ഈ മൂവിയിലെ പട്ടാമ്പൂച്ചി എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

സംവിധാനം ചെയ്യുന്ന അരൂപി എന്ന സിനിമയിലെ സെക്കൻഡ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, നമ്മുടെ ഗോപി സുന്ദർ സാർ മ്യൂസിക് നൽകി, ഗോപി സുന്ദർ, ശ്രുതി, ശിവദാസ് എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്ന നെഞ്ചകമേ നീ എന്ന് ആരംഭിക്കുന്ന പാട്ടാണ് കേട്ടോ.

ഒരു ഹൊറർ ജോണറിൽ ഒരുക്കിയിട്ടുള്ളൊരു സിനിമയാണ് ഇത്. വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള, സാക്ഷി ബതാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ് എന്നിങ്ങനെ കുറച്ചു പേര് കൂടിയിട്ടാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സോ ഗോപി സുന്ദർ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന, അദ്ദേഹവും ശ്രുതി ശിവദാസും ചേർന്ന് പാടിയിരിക്കുന്ന നെഞ്ചു കമേനി എന്ന പാട്ടാവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, we are back on Music Mappas with me, RJ Elikutti. പുതിയ സിനിമകളിലെ പുതുവുത്തൻ പാട്ടുകൾ നമ്മൾ ഇങ്ങനെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കുമ്പോൾ, here comes a beautiful song from the movie സിംഗീതം.
1: Music Mappas.

0: കഥ.
1: ഇതൊരു തെലുങ്ക് മൂവിയാണ്. ഇതിലെ വിനാരാ വിനാരാ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സിന്ദൂരി വിശാലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീമണിയുടെ വരികളാണ്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ ദേവി ശ്രീപ്രസാദ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നേച്ചറിന്റെയും ലൈഫിന്റെയും ഒക്കെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ഇങ്ങനെ ഒരു ഫീല് കിട്ടുന്ന ഒരു പാട്ടാണ് കേട്ടോ. അഹില്യ ബംറു, അയാൻ, ശാലിനി എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിൻകീതൻ ശ്രീനിവാസ റാവു ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നാഗ് അശ്വിനാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ കേട്ടോ. ദേവി ശ്രീപ്രസാദിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് സിൻകീതത്തിലെ വിന്നാറാ വിന്നാറ എന്നുള്ള പാട്ട്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഗാട്ട അക്കോസ്റ്റിക് ടു വീലർ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഗാട്ടാഗുസ്തി സിനിമയെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐശ്വര്യ ലക്ഷ്മിയും വിഷ്ണു വിശാലും ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലെ സെക്കൻഡ് സിംഗിൾ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മകരാശി.
1: മ്യൂസിക് മപ്പാസ്.

അച്ഛൻ മകൾ കോമ്പിനേഷൻ, അവരുടെ ഇടയിലുള്ള ഒരു റാപ്പോ എങ്ങനെയാണ്, ബോണ്ട് എങ്ങനെയാണെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് മക്കരാസി എന്നുള്ളത്. ചെല്ല അയ്യാവു ഡിറക്ട് ചെയ്ത് ഡോക്ടർ ഇഷാരി കെ ഗണേഷ്, വിഷ്ണു വിശാൽ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2 എന്നുള്ളത്. വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മിയും രമ്യ കൃഷ്ണ, യോഗി ബാബു, കരുണാസ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സീൻ റോൾ ദൻ മ്യൂസിക് ചെയ്ത് വിജയ് നരെയ്ൻ, സീൻ റോൾ ദൻ എന്നിവർ ചേർന്ന് പാടി മുത്തമിൽ വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഈ ലോകത്തിലുള്ള എല്ലാ അച്ഛൻ മകൾ റിലേഷൻഷിപ്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ലെറ്റ്സ് ലിസൺ ടു ദിസ് സോങ് മകരാസി ഫ്രം ദ മൂവി ഗാട്ടാ ഗുസ്തി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേട്ടോ. അതും ഭയങ്കര രസമുള്ള പാട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് വൈബ് ചെയ്യാൻ പറ്റുന്ന പാട്ട്. പറഞ്ഞു വരുന്നത് ഇതയം മുരളിയിലെ വാമാ വാമാ എന്ന് പറയുന്ന പാട്ടാണ്. ദിസ് ഈസ് എലി കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.

ഓക്കെ, അപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതേ മുരളി മൂവിയിലെ വാമാ വാമാ എന്നുള്ള പാട്ടാണ്. തമനസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആദേശ് കൃഷ്ണയുടെ ലിറിക്സ് ആണ്. ആൻഡ് ദിസ് സോങ് ഈസ് സങ് ബൈ ദ വൺ ആൻഡ് ഓൺലി ധനുഷ്. യെസ്, അദ്ദേഹം ഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അഥർവ, പ്രീതി, കയടു, നാട്ടി, തമനസ് എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇതയം മുരളി എന്നുള്ളത്. ആകാശ് ഭാസ്കരനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇനിയും ഒരുപാട് പുതു പുത്തൻ പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: ഹിമാലയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

കലവാനത് എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്. ചിന്മയ് പാടിയിട്ടുള്ള പാട്ടാണ്. ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ഉമ ദേവി. ഗോവിന്ദ് വസന്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ പാട്ടില് ചിന്മയ് ശ്രീപദ പാടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അത്ര സൂത്തിങ് ആയിട്ടുള്ള വോയിസിലാണ് ചിന്മയ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുരളി, ജാഫർ സാദിഖ്, വിഷ്ണു അഗസ്തി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന സിനിമയാണ് ചിന്ന ചിന്നയാസ എന്നുള്ളത്. കുറെ ദിവസങ്ങളായിട്ട് ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള പ്രമോഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ അല്ലെ. സോ ഈ ഒരു സിനിമയുടെ പേര് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസുകൾ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിലെ പാട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഗോവിന്ദ് വസന്ത കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ചിന്മയെ പാടിയിരിക്കുന്ന കനവാനത് എന്ന പാട്ട് കൂടി നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി മ്യൂസിക് മപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിലെ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർഷിയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: കേവലം ഒരു വ്യായാമമല്ല, മനസ്സിനെയും ശരീരത്തെയും ഒന്നിപ്പിക്കുന്ന ജീവിതചര്യ. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ആന്തരിക ശാന്തിക്കും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്കും കരുത്തേകുന്ന മഹത്തായ പൈതൃകം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം.

എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ലോക മ്യൂസിക് ദിനമാണ്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത വികാരങ്ങളെ പോലും തൊട്ടറിയാൻ സംഗീതത്തിന് കഴിയുമെന്ന് പറയാറുണ്ടല്ലേ. സന്തോഷത്തിലും സങ്കടത്തിലും ഏകാന്തതയിലും എല്ലാം ഒരു നല്ല സുഹൃത്തിനെ പോലെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് പാട്ടുകൾ. ഈ മനോഹരമായ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട പഴയ മധുര മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാനായിട്ടുള്ള സമയമാണ് ഇനി എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ആദ്യം തന്നെ സംഗീത ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോയാലോ. ഒരു പഴയ പാട്ടാണ്. ക്യാമ്പസ് ഓർമ്മകളിലേക്കും പഴയ സൗഹൃദങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അനുഭവം എന്ന സിനിമയിലെ വാകപ്പൂ മരം ചൂടും എന്ന ഗാനം ബിച്ചു തിരുമലയുടെ വരികൾക്ക് AT ഉമ്മർ സംഗീതം നൽകിയതാണ്. KJ യേശുദാസ് സാറിന്റെ സ്വരമാധുരിയിൽ വിരിഞ്ഞ ഈ വരികൾ ഇന്നും ഓരോ മലയാളിയിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ട് തന്നെയാണ്. വാകപ്പൂ മരം ചൂടും എന്ന് തുടങ്ങുന്ന വരികൾ പഴയൊരു കലാലയമുറ്റത്തെ ഓർമ്മിപ്പിക്കുന്നു. വിൻസെന്റും ജയഭാരതിയും അഭിനയിച്ച ഈ ചിത്രം സംഗീതം കൊണ്ട് വലിയ ശ്രദ്ധ അന്ന് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ AT ഉമ്മറിന്റെ ലളിതവും എന്നാൽ മനസ്സിനെ സ്പർശിക്കുന്നതുമായ ഈണം ഈ ഗാനത്തിന്റെ വിജയഘടകം തന്നെയാണ്. ബിച്ചു തിരുമലയുടെ വരികളിലെ കാവ്യഭംഗി നമ്മുടെ ദാസേട്ടന്റെ ശബ്ദത്തിൽ ആസ്വാദകർക്ക് വലിയൊരു വിരുന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ഇന്നത്തെ ആദ്യ ഗാനമായി ഈ പാട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ലാളിത്യമാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഓർമ്മകളുടെ പുസ്തകം തുറക്കുമ്പോൾ ഈ ഗാനം ഒരു മയിൽപ്പേലി പോലെ അവിടെ ഇരിക്കുന്നുണ്ടാകും. ആ വാകപ്പൂ മരച്ചുവട്ടിലെ നിഴലുകളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് ആശ്രയ FM 90 കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനുഷയാണ്. കടൽക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വിരിഞ്ഞ ഒരു പ്രണയ വർണ്ണന ഇതാ 90s തുടക്കത്തിലെ ആവേശമായി നിങ്ങളുടെ കാതോരം. 1991 റിലീസായ അമരം എന്ന ചിത്രത്തിലെ അഴകേ നിൻ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം, രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത പ്രതിഭ അദ്ദേഹത്തിന് മറ്റൊരു തെളിവാണ് എന്ന് തന്നെ പറയാം. കൈതപ്രത്തിന്റെ വരികൾ ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് ആലപിക്കുമ്പോൾ അതൊരു മനോഹര കവിതയായി മാറുന്നുവല്ലേ. കടലോരത്തെ ജീവിതവും അവിടുത്തെ പ്രണയവും ഈ വരികളിൽ നന്നായി തെളിഞ്ഞു കാണാം. വളരെ വേഗതയുള്ളതും എന്നാൽ മനോഹരവുമായ ഈണം ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചിത്രാമ്മയുടെ ശബ്ദത്തിലെ ആ മധുരവും ദാസേട്ടന്റെ ഗാംഭീര്യവും തമ്മിലുള്ള ചേർച്ച അപാരമാണല്ലേ. മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന പ്രണയ ജോഡികളായ അശോകന്റെയും മാധുവിന്റെയും ആ പ്രണയം സ്ക്രീനിൽ ഈ ഗാനത്തിന് നല്ല പോലെ ജീവൻ നൽകിയല്ലേ. സിനിമയിലെ കടലിന്റെ ഇരമ്പം പോലെ തന്നെ ഈ സംഗീതവും നമ്മുടെ ഉള്ളിൽ ആഞ്ഞടിക്കും. രവീന്ദ്രൻ മാസ്റ്റർ ഇതിലുപയോഗിച്ച രാഗങ്ങളുടെ ഒരു പ്രത്യേക ഊർജം തന്നെയാണത്. പ്രണയത്തിന്റെ ആവേശവും നിഷ്കളങ്കതയും ഒക്കെ ഈ ഒരു പാട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

80കളുടെ പകുതിയിൽ മലയാള സിനിമ സംഗീതത്തിൽ വന്ന മാറ്റത്തിന്റെ കാറ്റ് നമ്മെ തൊട്ട് തലോടുന്ന നിമിഷമാണിത്. ചിലമ്പ എന്ന 1986 റിലീസായ ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ ഒരുക്കിയ അതിമനോഹരമായ ഒരു മാന്ത്രികയാണ് താരും തളിരും മിഴിപൂട്ടി എന്ന പാട്ട്. ഭരതൻ എന്ന ചലച്ചിത്ര മാന്ത്രികൻ വരികൾ എഴുതിയ അപൂർവം ഗാനങ്ങളിൽ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ദാസാറും ലതിക ടീച്ചറും ചേർന്ന് ആലപിച്ച ഈ ഗാനം സംഗീതത്തിലെ പരീക്ഷണങ്ങളും പുതുമയുമൊക്കെ ഒരുപോലെ പ്രകടിപ്പിച്ച ഒരു പാട്ട് തന്നെയാണ്. ഔസേപ്പച്ചൻ സാർ കൊണ്ടുവന്ന പുതുമകൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും ശ്രദ്ധേയമാണല്ലേ. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ സംഗീതം കൊണ്ട് എങ്ങനെ പ്രതിഫലിപ്പിക്കാമെന്ന് ഈ ഗാനം നമുക്ക് കാണിച്ചു തരുന്നു. ലളിതമായ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് വലിയൊരു അനുഭവം അദ്ദേഹം സൃഷ്ടിച്ചു. മനസ്സിൽ താരും തളിരും ചൂടിയൊരു വസന്തം വന്നതുപോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. സംഗീതത്തെ അത്രമേൽ വശ്യമാക്കിയ ഒരു മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ആ പഴയ മധുര മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ നിങ്ങളെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി വിരഹത്തിന്റെ നൊമ്പരവും വയലിൻ തന്ത്രികളുടെ മാന്ത്രികതയും ഇഴചേർന്ന ഒരു മനോഹരമായ ഗാനമാണ് 1981 റിലീസായ തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഒറ്റക്കമ്മി നാദം എന്ന പാട്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് അദ്ദേഹം നൽകിയ ആ ഒരു വേറിട്ട ഈണം മലയാള സംഗീത ലോകത്ത് ഒരു പുതിയ അനുഭവം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്ററുടെ കൈമുദ്ര പതിഞ്ഞ ഈ സംഗീതം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരു വയലിൻ മീട്ടുന്നത് പോലെയുള്ള സംഗീത ക്രമീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലായി പടരും. പ്രണയത്തിലെ ഏകാന്തതയെയും വിരഹത്തെയും ഇതിലും മനോഹരമായി എങ്ങനെ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. സംഗീതവും സാഹിത്യവും തമ്മിലുള്ള മനോഹരമായ ഒരു കെട്ടുറപ്പാണ് ഈ പാട്ടിലുള്ളത്. ഒരൊറ്റ കമ്പിയിൽ തീർത്ത നാദം പോലെ ലളിതവും എന്നാൽ അതീവ തീവ്രവുമാണ് ഈ പാട്ട് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഫീലിങ്സ്. അപ്പോ ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara Ini Arivumashayangalum Vaichariyam Asriya Madrunadu Masigeda Varikaragan Ningalkkum Suvarnavasaram
3: Nammude Sargathmaga Srushtigal മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞു ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം 10,00,000 രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,00,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
4: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ റഹാ ഹേ മേരാ പൂരാ ഭരോസാ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22,00,000 വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹേ നിർഭയ ഹോകേ ബൈഠേ ചിന്താ മുക്ത ഹോകേ ബൈഠേ ആപ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും

0: കാലങ്ങളെ അതിജീവിക്കുന്ന പ്രണയത്തിന്റെ ആഴം പറഞ്ഞു തരുന്ന മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1984 റിലീസായ എന്റെ ഗ്രാമം എന്ന സിനിമയിലെ കൽപ്പാന്ത കാലത്തോളം എന്ന പാട്ട് ഇന്നും പ്രണയികളുടെ എക്കാലത്തെയും ഇഷ്ടഗാനമാണ്. ശ്രീമൂലനഗരം വിജയൻ എന്ന കലാകാരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിലെ ഗാനത്തിന് ജീവൻ നൽകിയത് വിദ്യാധരൻ മാസ്റ്ററാണ്. വിദ്യാധരൻ മാസ്റ്ററിലെ സംഗീത ശൈലിയിലെ ആഴവും ഗാംഭീര്യവും ഈ പാട്ടിൽ പൂർണ്ണമായും നമുക്ക് കേൾക്കാം. യേശുദാസിന്റെ ഗംഭീരമായ ആലാപനം പാട്ടിലെ വരികൾക്ക് ഒരു ദൈവിക പരിവേഷം തന്നെ നൽകുന്നുണ്ട്. ജനന മരണങ്ങൾക്കും അപ്പുറമുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണ് ഈ ഗാനം സംസാരിക്കുന്നത്. ഓരോ വാക്കിലും തീവ്രമായ സ്നേഹത്തിന്റെ അനുനരണങ്ങൾ നമുക്ക് കേൾക്കാം. ലളിതമായ ഓർക്കസ്ട്രേഷനും എന്നാൽ അതിശക്തമായ മെലഡിയുമാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. പ്രണയിക്കുന്നവർക്ക് പരസ്പരം കൈമാറാൻ ഈ ഗാനത്തെക്കാൾ മികച്ച ഒരു ഗാനമില്ല എന്ന് തോന്നിപ്പോകും. അത്രമേൽ ആർദ്രമാണ് കേട്ടോ ഈ പാട്ടിലെ ഓരോ പദങ്ങളും. പ്രണയത്തെ ഒരു ആരാധനയായി കാണുന്നവർക്ക് ഈ പാട്ട് ഒരു ലഹരിയാണ്. കേൾക്കാം എന്റെ ഗ്രാമം എന്ന സിനിമയിലെ ഈ മനോഹരമായ ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.
1: കൽപ്പാന്തകാലത്തോളം

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

പിച്ചിലൂടെ അടുത്തതായി കേൾക്കാനായി പോകുന്നത് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്. ഓരോ മലയാളിയുടെയും ഹൃദയമിടിപ്പായി മാറിയ കേരളത്തിന്റെ സ്വന്തം ഗാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സൃഷ്ടി. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ ചന്ദ്രക്കളപ്പം ചാർത്തിയുറങ്ങുമെന്ന ഈ പാട്ട് നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വർണ്ണനയാണ്. വയലാർ രാമവർമ്മ എന്ന സംഗീത കുലപതിയുടെ തൂലികയിൽ നിന്ന് പിറന്ന അവസാന വരികളിൽ ഒന്നാണിത്. ഈ പാട്ടിന് ഈണം നൽകിയത് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ ജി ദേവരാജൻ മാസ്റ്ററാണ്. യേശുദാസിന്റെ ശബ്ദത്തിലൂടെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മടിത്തട്ടിലാണ് എന്ന് തോന്നിപ്പോകും. അഷ്ടമുടി കായലും ആറന്മുളയുമൊക്കെ ഈ വരികളിൽ ജീവൻ തുടിക്കുന്ന കാഴ്ചകളായി മാറുന്നു. ഗൃഹാതുരത്വം എന്ന വാക്കിന് സംഗീതത്തിൽ ഒരർത്ഥമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ പാട്ട് തന്നെയാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓഡിയോ ആശ്രയ എഫ് 90.
2: റിയൽ ചെക്ക്,
3: ഇറ്റ്സ് എവറിതിങ് സിനിമ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കൂടി എവർഗ്രീൻ ഹിറ്റ്സിലേക്ക് സ്വാഗതം. ഇശലുകളുടെ മനോഹാരിതയും നിലാവിന്റെ ഭംഗിയുമുള്ള ഒരു മനോഹരമായ ഗാനമാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. 1973 മരം എന്ന സിനിമയിലൂടെ നമ്മൾ മലയാളികൾക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് ഈ അനശ്വരമായ ഗാനം. യൂസഫ് അലി കേച്ചേരി എന്ന പ്രതിഭയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകുമ്പോൾ അതൊരത്ഭുതമായി മാറുന്നു. മാപ്പിളപ്പാട്ടിന്റെ തനിമയും സിനിമാ സംഗീതത്തിന്റെ ഗാംഭീര്യവും ഒത്തുചേർന്ന ഒരു പാട്ട്. 14 രാവുദിച്ചത് മാനത്തോ എന്ന പാട്ട്. നിലാവും നക്ഷത്രങ്ങളും സാക്ഷിയാക്കി പാടുന്ന ഈ ഗാനം പ്രണയത്തിന്റെ സുന്ദരമായ ഒരു ആവിഷ്കാരമാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം ഓരോ വരിയുടെയും അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ്. സംഗീതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ദേവരാജൻ മാസ്റ്ററുടെ മറ്റൊരു മുഖമാണ് ഈ പാട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ നിലാവ് ഇന്നും നമ്മുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്നു. ഇതാ മനോഹരമായ ഗാനം. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആ ശ്രേയായ FM 90 നാടിനൊപ്പം. നാട്ടാർക്കൊപ്പമാൻ ഇറ്റ്സ് മി ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Thank you.

0: check.
1: It's everything cinema.
0: Hi, hello, very good afternoon and welcome to Real Check, the complete movie show. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ദാ ഇന്നത്തെയും പോലെ റിയൽ ചെക്കിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. ഈ വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ട്രെയിലേഴ്സും ടീസേഴ്സും ഒക്കെ റിലീസ് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. മലയാള സിനിമ അതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ചിത്രമായിരുന്നു 2022 റിലീസ് ആയിട്ടുള്ള മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന മൂവി. പലരുടെയും കപ്പ് ഓഫ് ടീ അല്ലാതിരുന്നിട്ടും ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന വലിയൊരു കാറ്റഗറിയിലുള്ള പ്രേക്ഷകർക്ക് സിനിമ വലിയ വിജയമാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അഭിനവ് സുന്ദർ നായകന്റെ അടുത്ത ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. തന്റെ സക്സസ് ട്രിലോജിയിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം രണ്ടാമതെത്തുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന സംവിധായകന്റെ പ്രഖ്യാപനം കൂടി എത്തിയതോടുകൂടി പ്രതീക്ഷ ആവേശത്തിന് വഴിമാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിലനിർത്തുന്ന ചിത്രം തന്നെയാണ് നസ്ലിൻ ഗഫൂർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള മോളിവുഡ് ടൈംസ് എന്ന മൂവി.
2: റിസൾട്ട് വന്ന ഉടനെ അച്ഛൻ മനസ്സില്ല മനസ്സോടെ സ്റ്റേറ്റ് ബാങ്കിൽ പോയി ലോൺ എടുക്കും. അപ്പൂപ്പൻ അതൊരിക്കലും പ്രതീക്ഷിക്കില്ല. അൺപ്രഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് എ മനോജ് നൈ ചാമളൻ ഫിലിം.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ്
0: കഥയും പശ്ചാത്തലവും എല്ലാം തീർത്തും വ്യത്യസ്തമാണെങ്കിലും മുകുന്ദനുണ്ണിയുടെ അതേ പാറ്റേണിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. മുൻ ചിത്രം പോലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള വിനീത് മാധവന്റെ മൈൻഡ് വോയിസിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഡാർക്ക് ഹ്യൂമറുകളാലും സമ്പന്നമാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. മലയാള സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന പല മോശം പ്രവണതകളുമാണ് ഈ ചിത്രം വരച്ചു കാട്ടുന്നത്. ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ ചതിയും വഞ്ചനയും എല്ലാം ചിത്രം കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമാ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന വിനീത് മാധവൻ നേരിടുന്ന പ്രതിസന്ധികളും അതെല്ലാം അയാളെ ഏത് തരത്തിലാണ് മാറ്റിമറിക്കുന്നത് എന്നുമെല്ലാം ഈ ഒരു ചിത്രം വളരെ രസകരമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ തരത്തിൽ കമ്മിങ് ഓഫ് ഏജ് സിനിമ കൂടിയാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് തന്നെ പറയാം. സംഗീത് പ്രതാപ്, ഗോപിക രമേശ്, ഷറഫുദ്ദീൻ, അൽതാഫ് സലിം, റോഷൻ ഷാനവാസ്, രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കളായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ഇവർക്ക് പുറമെ അതിഥി താരങ്ങളായിട്ടും ഒരുപാട് അഭിനേതാക്കൾ മോളിവുഡ് ടൈംസിൽ എത്തുന്നുണ്ട്. ഇതുവരെ ചെയ്ത സ്ഥിരം വേഷങ്ങളിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നസ്ലിന്റെ വിനീത് മാധവൻ എന്ന കഥാപാത്രം. ജാതി സംവരണത്തോട് സമൂഹത്തിന് പൊതുവെയുള്ള ധാരണകളെയും ഈ സിനിമ സ്പർശിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം.

0: എല്ലാവരും ഓർക്കണം, അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ. ആ പേടി ഒരു ചരിത്രമാണ്.
1: സംഭരണത്തോടും അതിന്റെ പേരിൽ സംഭരണ വിഭാഗത്തിൽ പെട്ടവരോടുമുള്ള പൊതുവായിട്ടുള്ള ഒരു മനോഭാവം എത്രത്തോളം അസംബന്ധമാണെന്നും ചൂണ്ടിക്കാട്ടുന്ന സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്ന ലെയറ് കൂടി മോളിവുഡ് ടൈംസ് എന്ന സിനിമയിലുണ്ട്. സിനിമ ഉൾപ്പെടെ ഏതു മേഖലയിലാണെങ്കിലും ജാതിയെ കുടഞ്ഞെറിയുക ഏതാണ്ട് അസാധ്യമാണെന്ന സന്ദേശം ഈ സിനിമയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ടും സാധിക്കും. കമ്മിങ് ഓഫ് ഏജ് ചിത്രമായതുകൊണ്ട് തന്നെ 80s-90s ജനിച്ച കുട്ടികളിൽ ചിത്രം ഒരു നൊസ്റ്റാലജിയ ഉണർത്തുന്നുണ്ട് എന്ന് തന്നെ പറയാട്ടോ. വീഡിയോ കാസറ്റ്, കാസറ്റ് കട, കാസറ്റ് പ്ലെയർ, സി ഡി കട, കാം കോഡർ, അക്കാലത്തെ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, സോണി വയോ ലാപ്ടോപ്പ് തുടങ്ങി ഒട്ടേറെ നൊസ്റ്റോ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഈ ഒരു സിനിമയിലുണ്ട്. ഇതിനു പുറമെ ഓർക്കൂട്ട്, ഫേസ്ബുക്കിന്റെ ആദ്യകാല രൂപം, മൈ ഡിയർ കുട്ടിശാതൻ, 3D അന്നത്തെ റീ റിലീസ് തുടങ്ങിയവയും ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമെ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത DTS സൗണ്ടിന്റെ ഇൻട്രോ വീഡിയോയും ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് സിനിമയുടെ സാങ്കേതിക വിഭാഗവും മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ ജേക്സ് ബിജോയ് ഒരുക്കിയിട്ടുള്ള റാപ്പ് സോങ്ങുകളും

0: പരിചയവും എല്ലാം മികച്ചു നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ നസ്ലിന്റെ സിനിമാ കരിയറിലെ നാഴികക്കല്‍ എന്നോ വഴിത്തിരിവെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി പോലും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ്.
1: I'm coming to save Malayalam cinema.
2: Greatest of all time. Neeyokka paniyaayum paniyaanichalum poragil ninna koravu paranjende orathanalum enikkathu nadathunnathu adu thanne thalakku vilivu adinodi edathappikkana Malayalam
1: athyagraham ki athyagraham India kandathil ethom greatest filmmaker aanu.

2.5 മണിക്കൂറോളമാണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വളരെ സ്ലോ പേസിലാണ് മുന്നേറുന്നതെങ്കിലും എൻകേജ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് ബോളിവുഡ് ടൈംസ്. എന്തായാലും സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഈ ഒരു ബോളിവുഡ് ടൈംസ് എന്ന മൂവി. പക്ഷെ ഇതുവരെ കണ്ട പോലെയുള്ള ഒരു പാറ്റേൺ അല്ല എന്ന് മാത്രം. അപ്പോ ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാകട്ടെ ഇനി റിയൽ ചെക്കിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Check.
1: It's everything. Cinema.
0: ബോളിവുഡ് ടൈംസ് എന്ന സിനിമയിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. ജെയിംസ് കെയർ ഷോട്ടുകളില്ല, ഇരുട്ടിൽ പേടിപ്പെടുത്തുന്ന പ്രേതങ്ങളില്ല, പിന്നാലെ വന്ന് അലറുന്ന ആത്മാക്കളില്ല. എന്നിട്ടും ഒബ്സഷൻ എന്ന ഹൊറർ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. 9 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റിൽ 1400 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുള്ള 26-കാരൻ യൂട്യൂബറുടെ ഒബ്സഷൻ എന്ന ചിത്രം ഹോളിവുഡ് ചിത്രങ്ങളുടെ ഗതി തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് കേട്ടോ.
2: You ever actually like flirted with Nikki?
3: I'm gonna go get some shots.
2: I'll come with you. If she means this much to you, and I know she does, say, Nikki, I think we should grab a drink sometime.
4: Nikki, wait, I was gonna ask you,
3: What?
0: അമേരിക്കൻ യൂട്യൂബർ ആയിട്ടുള്ള കഴിയു ബാൾക്കർ ആണ് ഈ സിനിമ ഡിറക്ട് ചെയ്തിട്ടുള്ളത്. ലവ് ബഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഹ്രസ്വ ചിത്രങ്ങൾ നിർമ്മിച്ച ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ സ്വന്തമാക്കിയാണ് ഒബ്സഷനിലൂടെ പ്രേക്ഷകരെ ഭയപ്പെടുത്താനായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. 2024 മെൽകാർഡ് സീരിയൽ എന്ന ഹൊറർ ചിത്രവും കഴിയു ബാൾക്കർ ഡിറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു കേട്ടോ. ഇതിന് പിന്നാലെയാണ് ഒബ്സഷൻ എന്ന സൈക്കോളജിക്കൽ ഹൊറർ സിനിമയും ായിട്ട് നമ്മുടെ കഴിയു ബാർക്കർ എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും കഴിയു ബാർക്കർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് 1 മണിക്കൂറും 48 മിനിറ്റുമുള്ള ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെയർ എന്ന നായക കഥാപാത്രത്തിന് തന്റെ കൂട്ടുകാരി നിക്കിയോട് പ്രണയം തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല. ഇതോടെ വൺ വിഷ് വില്ലോയുടെ സഹായം അദ്ദേഹം തേടുകയാണ്. ഇത് പൊട്ടിച്ച് ഏതാഗ്രഹം പറഞ്ഞാലും നടക്കുമെന്ന മിത്തിലാണ് ചിത്രത്തിന്റെ ആ ഒരു കഥാഗതി എന്ന് പറയുന്നത്.
5: I love you so, so, so, so, so much. A love only the branch of a willow tree could conjure.
6: It's weird how you two are dating all of a sudden.
0: നിക്കിക്ക് തന്നോട് ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത തരത്തിൽ പ്രണയം തോന്നണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പറയാണ്. ഇത് പിന്നീട് നടക്കുന്നുണ്ട്, എന്നാൽ ബെയർ ഉദ്ദേശിച്ച തരത്തിലല്ല ഇന്ന് മാത്രം. പ്രണയം ഒബ്സഷനിലേക്ക് വഴി മാറിയതോടുകൂടി അതിമാനുഷികതയിലേക്കും ഭയത്തിലേക്കുമാണ് ഈ ഒരു സിനിമ മാറുന്നത്. ബെയറായിട്ട് എത്തിയിട്ടുള്ള മൈക്കൽ ജോൺസ്റ്റനും നിക്കിയായിട്ട് എത്തിയിട്ടുള്ള ഇന്ത്യ നവരത്തിയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. നിക്കി ഫ്രീമാൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് നവരത്തി ശസ്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 7 വർഷക്കാലമായിട്ട് സിനിമയിലെത്തിയ നവരേച്ചയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഒബ്സഷൻ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സൂപ്പർമാൻ ആൻഡ് ലോയിസ്, 13 Reasons Why എന്ന ടെലിവിഷൻ സീരീസുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള നവരേച്ചയുടെ കരിയർ തന്നെ മാറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് ഒബ്സഷനിൽ കാണാനായിട്ട് സാധിക്കുക. നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായിട്ടുള്ള മൈക്കൽ ജോൺസ്റ്റൺ MTV സീരീസുകളിലൂടെയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. ടീൻ വൂൾഫ്, സ്ലാഷ് എന്നീ സിനിമകളിലാണ് ജോൺസ്റ്റൺ ഇതിനു മുമ്പ് വേഷം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹൊറർ സിനിമ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി പ്രേക്ഷകരെ പേടിപ്പിക്കാനുള്ള ഫോർമുലകളെല്ലാം ഈ സംവിധായകന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് തന്നെ പറയാം. പ്രധാന താരങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റോ ഇല്ലാതെ പ്രേക്ഷക പ്രതികരണങ്ങളോടെയാണ് ഈ ഒരു സിനിമ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നത്.

0: I love you. I love you.
1: I love you.
0: I love you.
2: എന്തായാലും 26-കാരൻ യൂട്യൂബറുടെ ഒബ്സെഷനാണ് ഇപ്പൊ ദാ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഹോളിവുഡ് തന്നെ മാറ്റെഴുതിയ ഒരു പേടിപ്പടം തന്നെയാണ് ഒബ്സെഷൻ എന്ന മൂവി. സോ കുറച്ച് പേടിക്കാനായിട്ടൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി ധൈര്യമായിട്ട് കാണാനായിട്ട് പറ്റൂ കേട്ടോ. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: സന്തോഷവാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
2: നമ്മുടെ ആലിയ ഭട്ടിനെ നായികയാക്കി യശ് രാജ് ഫിലിംസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആൽഫ.
3: What should we call her, sir?
4: इसकी माँ का नाम जानकी था, हम इसे सीता बुलावेंगे।
5: एक कहानी सुनाती हूँ। एक राक्षस था, घमंड उसका शस्त्र था।
2: യശ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലേക്കുള്ള ഈ ഒരു സിനിമയില് ബേബി ഡിയോൾ, ഷർവാരി, അനിൽ കപൂർ എന്നിവരാണ് മറ്റ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ശിവ റവേലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നമ്മുടെ ഋതിക് റോഷൻ ഏജന്റ് കബീറായിട്ട് അതിഥി വേഷത്തിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ് ആൽഫ. നെറ്റ്ഫ്ലിക്സിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ദ റെയിൽവേ മെൻ സീരീസിന്റെ സംവിധായകനാണ് ഈ ഒരു ശിവാട്ടോ. ശ്രീധർ രാഘവൻ, സൗമിൽ ശുക്ല എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് റുബൈസ് ആണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് റോഹൻഷ് ആൻഡ് കബീർ എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ. ഉദയ് ചോപ്രയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ എഴുതിയിരിക്കുന്നത്.
5: इतिहास जानता है ये कहानी कैसे खत्म हुई, पर इस बार सीता आज लंका खुद जलाने आई. हाय बॉयज.
2: നമ്മുടെ ഋതിക് റോഷനെ കൂടാതെ സൽമാൻ ഖാൻ, ഷാറൂഖ് എന്നിവരും അതിഥി വേഷത്തിൽ എത്തിയേക്കും എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. പഠാൻ, ടൈഗർ 3, വാർ 2 എന്നിവയാണ് നമ്മുടെ യശ് രാജ് ഫിലിംസ് സ്പൈ യൂണിവേഴ്സിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ആലിയ ഭട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ് ആൽഫ. ഈ ഒരു സിനിമയിൽ നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ഋതിക് റോഷൻ അതിഥി വേഷത്തിൽ എത്തുന്ന സിനിമ കൂടിയാണ്. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിലീസ് കാണാൻ ശ്രീ എഫ് 90 ൽ വിത്ത് മി ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
0: പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. മാർവൽ സ്റ്റുഡിയോസും സോണി പിക്ചേഴ്സും ഒരുമിച്ചൊരുക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയുടെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കുകയാണ്.
2: What is happening to me?
3: Did you miss me, Spidey? I'm losing my mind. I am totally out of control. I gotta fix whatever this is right now.
0: മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 38-ാമത്തെ സിനിമയും MCU സ്പൈഡർമാൻ സീരീസിലെ 4-ാമത്തെ മൂവിയാണ് ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമ. 2021 റിലീസ് ആയിട്ടുള്ള സ്പൈഡർമാൻ നോ വേ ഹോം സിനിമയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ബ്രാൻഡ് ന്യൂ ഡേ എത്തുന്നത് കേട്ടോ. നിരവധി ഈസ്റ്റർ എഗ്ഗുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറയാം. പണിഷർ, സ്കോർപിയൻ, ഹാൻഡ്, ബൂമറാങ്, ടരൻറ്റുല തുടങ്ങിയവരൊക്കെ ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഹൾക്കിനെയും ഈ ഒരു മൂവിയിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആൻഡ് അത് മാത്രമല്ല, സ്ട്രേഞ്ചർ തിങ്സ് സുന്ദരി സാഡി സിംഗും സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ.
4: Dr. Banner, you found a way to suppress mutating DNA, right?
5: If you see me with this off, run.
4: Ah! So could you get rid of the bad aspects but keep the good?
5: How would you decide what parts of nature are good or bad?
4: Sorry about that.
5: You're not one of my students, are you?
0: Destin Daniel Cretton ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ടോം ഹോളണ്ട്, സെന്റായ ജേക്കബ് ബത്ലൻ, ജോൺ ബെയ്ൻതൽ, മൈക്കിൾ മാൻഡോ, മാർക്ക് റുഫെല്ലോ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. സോണി പിക്ചേഴ്സ് റിലീസിനെത്തിക്കുന്ന ഈ ഒരു മൂവി ജൂലൈ 31-ന് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
4: All right, just give me a sec. Give me a sec. I'm not in high school anymore. Oh, did you stretch? You a big stretcher? It's so good for you. You ready?
0: അപ്പോ സിനിമാ പ്രേമികളൊക്കെ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Check.
1: It's everything. Cinema.
2: പ്രശാന്ത് മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇറു സിനിമയുടെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ് കേട്ടോ.
3: പണ്ടുകാലത്ത് എപ്പോഴോ ഈ പറമ്പില് തെങ്ങ് നടാൻ കുഴിയെടുക്കുമ്പോ എന്റെ വല്യപ്പച്ചന് നിധി കിട്ടിയെന്ന ഒരു കഥയുണ്ട് ഈ നാട്ടില്.
2: ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ഒരു സിനിമയില് നിധിവേട്ട പ്രധാനപ്പെട്ട ഇതിവൃത്തമാകുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നർമ്മരംഗങ്ങളെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി എന്റർടൈനർ എന്ന നിലയില് ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടുമെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമയിലെ ഗാനങ്ങൾ ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ രചനയിലെ ബെന്നി ഫെർണാണ്ടസ്, കാവാലം ശ്രീകുമാർ, മധു പോൾ എന്നിവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത്. ആകാശ് മേനോൻ, ദിൽഷാന, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ്, ടി ജി രവി, ജോജി ജോൺ, നസീൽ സംക്രാന്തി, ബൈജു എഴുപുന്ന, കലാവൻ റഹ്മാൻ, ജയകൃഷ്ണൻ, വിജിലേഷ്, സിനോജ് വർഗീസ്, ജെ സുരേഷ് കുമാർ, ശിവൻ സോപാനം, പുളിയനം പൗലോസ്, ഭാസ്കർ അരവിന്ദ്, സൂരജ് ടോം, അശ്വതി ശ്രീകാന്ത്, കുളപ്പുള്ളി ലീല, ശൈലജ കൃഷ്ണദാസ്, പ്രതിഭ പ്രതാപചന്ദ്രൻ, പാർവതി രാജൻ, ശങ്കരാടി, സുഷമ അജയൻ, ഗായത്രി ദേവി തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്.
4: ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി.
5: എനിക്ക് പേടിയൊന്നുമില്ല.
2: എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ പ്രശാന്ത്, മോഹൻ, കോട്ടയം രമേശ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമയുടെ സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വിനോദ് ജി മധുവാണ്. എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന തരത്തിലാണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന സിനിമയുടെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ടാകട്ടെ ഇനി റിയൽ ചെക്കിൽ.
6: കുത്തിലവാടൻ കാണട്ടപ്പ, ഉച്ചറമാടൻ കണ്ടോട്ടെ, അയ്യ അപ്പ ഇന്നത്തെ
7: കരുതി കുതിന്നത്തെ, അയ്യ അപ്പ ഇന്നത്തെ.

മഞ്ചാടിച്ചെറുമണി കൂട്ടി കെട്ടിയിട്ട താടയാട്ടി മണികിരിക്കണ ചിങ്കാര ചങ്ങീര ചങ്ങായി അയ്യ അപ്പ ഇന്നത്തെ മഞ്ചാടിച്ചെറുമണി കൂട്ടി കെട്ടിയിട്ട താടയാട്ടി

കാളരാഗത്തിന് നിറഞ്ഞിരുന്നൊരു സദാ കാള പണിക്കാള പണിയെടുക്കണ പണിക്കാരണ്ട കുറുമ്പ് കാട്ടണ കുറുപ്പാണ്ട അയ്യ അപ്പാ ഇന്തത്തെയ് കാളരാഗത്തിന് നിറഞ്ഞിരുന്നൊരു സദാ കാള പണിക്കാള പണിയെടുക്കണ പണിക്കാരണ്ട കുറുമ്പ് കാട്ടണ കുറുപ്പാണ്ട അയ്യ അപ്പാ

0: June 25 വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തുന്ന ഈ സിനിമയിൽ ആര്യയാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ആര്യ ഈ ഒരു സിനിമയിൽ എത്തുന്നത് കേട്ടോ. വൻ വിജയമായി മാറിയിട്ടുള്ള മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14-ാമത്തെ മൂവിയാണ് അനന്തൻകാട്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ ഒരു സിനിമ അവതരിപ്പിക്കുന്നത് കേട്ടോ. കാന്താരയുടെ രണ്ടു ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായിട്ടുള്ള ബി അജ്നേഷ് ലോക്നാഥ് ആദ്യമായിട്ട് മലയാളത്തിലെത്തുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ഈ ഒരു മൂവിക്കുണ്ട്. നമ്മുടെ ഇന്ദ്രൻസ്, മുരളി ഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജീന കസാൻഡ്രെ, ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരമായിട്ടുള്ള അശ്വിത് കുമാർ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്.
1: അതിനൊരു നഗരമാണ് അൻ അർബൻ ജംഗിൾ. അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻകാട്.

മലയാളത്തിലും തമിഴിലുമായിട്ടിറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള അനന്തൻ കാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിക്കുന്നുണ്ട് കേട്ടോ. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയമായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ടീസർ അന്യായ മേക്കിങ്ങുമായിട്ട് മികച്ചൊരു ദൃശ്യ വിരുന്നായി പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു മൂവിക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് എസ് യുവയാണ് കേട്ടോ. എന്തായാലും മലയാളത്തിലേക്ക് നമ്മുടെ ആര്യയുടെ ഒരു തിരിച്ചു വരവ് നടത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻ കാട്. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റിയൽ ചെക്കാണ് ആശ്രയ FM 90 with me RJ അനാമിക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: check.
1: It's everything. Cinema.
0: അമേരിക്കൻ സർവൈവൽ മൂവി ഫോൾ ടു ഡെഡ് പോയിന്റിന്റെ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ്. പീറ്റർ മൈക്കൽ സ്പെയറിംഗ് സഹോദരങ്ങൾ സംവിധാനം ചെയ്ത ഫോളിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു മൂവി റിലീസ് ആവാനായിട്ട് പോകുന്നത്. 2022 അപ്രതീക്ഷിത ഹിറ്റായിരുന്ന ഫോളിന്റെ വിജയ തുടർച്ച ലക്ഷ്യമിട്ടാണ് ഫോൾ 2 എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഫോളിൽ റേഡിയോ ടവറാണ് പ്രേക്ഷകർക്ക് ത്രില്ലർ ഒടുക്കുന്നതെങ്കിൽ രണ്ടാം ഭാഗത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഹൈക്കിങ്ങിലേക്കാണ് സിനിമ എത്തിക്കുന്നത്. സഹോദരിയുടെ മരണത്തിൽ വേദനിക്കുന്ന ജാക്സ് കൂട്ടുകാരിക്കൊപ്പം തായ്വാനിലെ 5000 അടി ഉയരത്തിലുള്ള മൗണ്ട് ക്വാൻ എന്ന ഹൈക്കിംഗ് ഇടത്തിലേക്ക് പോകുന്നതും പിന്നീടുണ്ടാകുന്ന ഉദ്യോഗജനകമായിട്ടുള്ള മൊമെന്റ്സിലേക്കുമാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്.

0: You shouldn't even be up here.
1: സ്കോഡ്മാൻ, ജനാദൻ ഫ്രാങ്ക് എന്നിവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഹാരിയറ്റ് സ്ലേറ്റർ, അൾസമ തോമസ് എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവി സെപ്റ്റംബർ 2 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗത്തിന്റെ അറ്റത്തെത്തിക്കുന്ന ഒരു മൂവി തന്നെയാണ് ഫോൾ ടു ഡെഡ് പോയിന്റ്. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Check.
1: It's everything. Cinema.
2: നമ്മുടെ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ എന്നിവർക്കൊപ്പം പ്രമുഖ സോഷ്യൽ മീഡിയ താരം നിതിൻ പരമേശ്വരും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സീക്രട്ട് ഓഫ് കലിംഗ.
3: എന്റെ നാലാമത്തെ പ്രേമമാണ് ചേട്ടൻ മുട്ടയിൽ കൂടോത്രം വെച്ച് പൊട്ടിക്കുന്നത്. അയാളെ കൊണ്ട് എങ്ങനെയല്ലോ ഒന്ന് പ്രേമിപ്പിക്കേ, എന്നാലേ എനിക്ക് പ്രേമിക്കാൻ പറ്റുള്ളൂ. പ്ലീസ്,
4: അവനിപ്പോ കല്യാണം വേണ്ടെന്നാ പറയണേ.
3: തിന്നെയല്ല, തീറ്റിക്കില്ല.
4: നിന്നെ ഞാൻ ചാത്തനെ കൊണ്ട് പിടിപ്പിക്കൂടാ. മുട്ടയിലെ പണി കഴിഞ്ഞാ
5: നിങ്ങളെന്തായാലും കല്യാണം കഴിക്കാൻ.
2: മിസ്റ്ററി ഹൊറർ കോമഡി സ്വഭാവത്തിൽ എത്തുന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായിട്ടുള്ള സനീഷ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. പുരാതന കലിംഗ രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ഒരു കോളേജ് ക്യാമ്പസിനെ ചുറ്റുപറ്റിയാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. ഐറ ഫിലിംസിന്റെ ബാനറിൽ ബഷീർ വരന്തരപ്പള്ളിയും സുൽത്താനും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്. ജിഷ്ണു എം ആരിനും സനീഷ് ഉണ്ണികൃഷ്ണനും ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാളവിക മേനോൻ, ഉല്ലാസ് പന്തളം, മറീന മൈക്കിൾ, അൻവർ ഷെരീഫ്, ആദർശ, ഗൌരി നന്ദ, ലക്ഷ്മി നന്ദൻ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് ആശ്രിത് സന്തോഷാണ്.
6: ഇനി എന്ത് ശബ്ദം കേട്ടാലും കാട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞേക്കും.
2: ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിരിക്കുന്നത് ധനുഷ് ഹരികുമാർ ആണ്. അപ്പോ ഒരു ഹൊററും മിത്തും ഇഴചേർന്ന ധ്യാൻ ശ്രീനിവാസിന്റെ ഏറ്റവും പുതിയ മൂവിയാണ് സീക്രട്ട് ഓഫ് കലിംഗ. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything. Cinema.
2: സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ എപ്പോഴും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് റോഷാക്കലെ. ഈ ഒരു റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം നസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ നോബഡി.
3: രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ,
4: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതൽ സാറിന് സ്വന്തമായിട്ട് വീഴുന്നു വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത
5: കിട്ടിയതോടെ ദേഹത്തുണ്ടോ പകുതിയാക്കണ്ട മൊത്തമായിട്ട് തന്നേക്കാം.
2: നമ്മുടെ പൃഥ്വിരാജും പാർവതി തിരുവോത്തുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് കേട്ടോ. ഒരു ബാങ്ക് കൊള്ളയും ആ മോഷണം മുതൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന പല കൂട്ടം ആളുകളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഈ ഒരു സിനിമയെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. വൻ താരനിര അണിനിരക്കുന്ന ഈ സിനിമയിൽ സംവിധായകനായിട്ടുള്ള ഖാലിദ് റഹ്മാനും സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഏറെ ദുരൂഹമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ പൃഥ്വി അവതരിപ്പിക്കുന്ന രാജീവൻ എന്ന ക്യാരക്ടർ. പൃഥ്വിരാജിനൊപ്പം മികവാർന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ പാർവതി തിരുവോത്ത് നടത്തുന്നത് കേട്ടോ. എന്ന് നിന്റെ മൊയ്തീൻ കൂടെ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം പാർവതിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഐ നോബഡി എന്ന സിനിമയ്ക്കുണ്ട്.
5: കയ്യിലിരുപ്പ് പണ്ടേ കുറച്ച് മോശം.
6: എടാ ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചു നടക്കാൻ പറ്റില്ല.
7: ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ?
8: ഞങ്ങൾ പിന്നെ ഉമ്മരെ ചേസ് ചെയ്ത്
5: രണ്ടു ദിവസമായിട്ട് ഉമ്മരുടെ പുറകെ നടക്കുക സാർ. ഓഫീസിൽ ഓക്കെ പരാതി ഇല്ല, വീട്ടിൽ കയറാൻ വന്ന്
3: അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ.
2: മാത്രമല്ല നടൻ ഹക്കീം ഷാജഹാനും സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്. ഇഫോ എന്റർടൈൻമെന്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സമീർ അബ്ദുൾ ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് കേട്ടോ. ഇബ്ലീസ്, റോഷാക്ക്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്നീ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ വ്യക്തിയാണ് സമീർ അബ്ദുൾ. അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത്, സാഗർ, നന്ദു, നൌഷാദ്, ബോംബെ, ജിജോയ് രാജഗോപാൽ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധി കോപ്പ, എസ് കൃഷ്ണൻ ശിവറാം, സന അൽതാഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ബീനാ ചന്ദ്രൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെ യു, ഇർഷാദ് അലി, സുധി കോഴിക്കോട്, മഹേന്ദ്രൻ, ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ആൻഡ് ദിനേശ് പുരുഷോത്തമനാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും കുറച്ച് തഗ് ഡയലോഗുകളും കിടലൻ മേക്കിങ്ങുമായിട്ട് നമ്മുടെ പൃഥ്വിരാജ് പാർവതി പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ നോബഡി. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് തിരിക്കാം. വിളിച്ചക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: check.
1: It's everything cinema.
2: യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉയർ. വർഗം, വാസ്തവം, ഷിക്കാർ, ജോസഫ് തുടങ്ങിയ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങൾക്ക് ശേഷം എം പത്മകുമാർ ഒരുക്കുന്ന ഈ ഒരു സിനിമ മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന സൂചനയാണ് ഈ സിനിമയുടെ ടീസർ നൽകുന്നത് കേട്ടോ. വൗ സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമൻ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ റോഷൻ മാത്യു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന ടീസറിൽ ദുരൂഹമായ ഒരു മരണവും തുടർന്നുള്ള അന്വേഷണവുമാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കിണറ്റിൽ കണ്ടെത്തിയ മൃതദേഹത്തെ കുറിച്ചുള്ള അന്വേഷണവും അത് ജില്ലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളുമായിട്ടുള്ള ബന്ധവുമെല്ലാം ടീസറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ രംഗത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഗായകനും നടനുമായിട്ടുള്ള നിഖിൽ കെ മേനോനും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പൂഞ്ചിറ എന്ന ചിത്രത്തിന്റെ സഹ എഴുത്തുകാരനും യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഷാജി മാറാടം ചേർന്നിട്ടാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്.
3: സ്ട്രഗിളോ സെക്ഷുവലോ സോൾട്ടോ ഒന്നും നടന്നതായിട്ട് കാണുന്നില്ല.
4: ജില്ലയിലെ വിമൻ മിസ്സിംഗ് കേസ് പരിശോധിച്ചിട്ട് ഇതുമായിട്ടൊന്നും മാച്ച് ആയിട്ടില്ല.
2: ഒരു യഥാർത്ഥ ഉദ്യോഗസ്ഥന്റെ അനുഭവങ്ങളും സിനിമാറ്റിക് ശൈലിയും ചേരുന്ന തിരക്കഥ സിനിമയ്ക്ക് കൂടുതൽ തനിമ നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് നമ്മുടെ റോഷൻ മാത്യുവിനൊപ്പം നടൻ ബൈജു സന്തോഷ് ഒരു മുഴനീള പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ വിനീത് തട്ടിൽ, ദിവ്യ എം നായർ, സന്തോഷ് ത്രിവിക്രമൻ, ഷാജു ശ്രീധർ, ശ്രീകാന്ത് മുരളി, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര, ശ്രുതി മേനോൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. മലയാള നടീ നടന്മാർക്ക് പുറമെ ബോളിവുഡിലെ പ്രമുഖ അഭിനേതാക്കളായിട്ടുള്ള സയാമി ഖേർ, മഹേഷ് ഷെട്ടി എന്നിവരും സിനിമയിലെ നിർണായകമായിട്ടുള്ള വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. കൂർ, തലശ്ശേരി, പാലക്കാട്, കൊച്ചി, മുംബൈ എന്നിങ്ങനെ 5 വ്യത്യസ്തമായ ലൊക്കേഷനുകളിലായിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പൊറഞ്ചുമറിയം, ജോസ്, ഗരുഡൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ക്യാമറ ചലിപ്പിച്ച് ശ്രദ്ധേയനായിട്ടുള്ള അജയ് ഡേവിഡ് കാശുപിള്ളിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. മണികണ്ഠൻ അയ്യപ്പ സംഗീതവും പശ്ചാത്തല സംഗീതവും കൈകാര്യം ചെയ്യുമ്പോൾ മുതിർന്ന ചിത്ര സംയോജകൻ രഞ്ജൻ എബ്രാഹിം ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ആൻഡ് വരികൾ ഒരുക്കിയിരിക്കുന്നത് ഷിബു ചക്രവർത്തി ആൻഡ് സന്തോഷ് വർമ്മ ചേർന്നിട്ടാണ് കേട്ടോ.
4: കേസ് ഫയൽ ക്ലോസ് ആയപ്പോ സാറിന് എന്തൊക്കെയോ മാറ്റം.
5: വാട്സ് യുവർ കണക്ഷൻ വിത്ത് ദീസ് ടു?
2: ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും ഉയർ എന്ന സിനിമ. നീതി വ്യക്തിപരമാകുമ്പോൾ എന്ന കോൺസെപ്റ്റിനെ മുൻനിർത്തി ഒരുങ്ങുന്ന ഈ സിനിമ തിയേറ്ററുകളിലെ വലിയൊരു ദൃശ്യ വിരുന്ന് തന്നെ സമ്മാനിക്കും എന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. അപ്പോ ആ ഒരു പ്രതീക്ഷ നമ്മളെ കൈവിടാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റിയൽ ചെക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് സമയം നോക്കുമ്പോൾ ദാ 4 മണിയാകാനായിട്ട് പോവാണ് കേട്ടോ. സോ നെക്സ്റ്റ് വീക്കിൽ നല്ല കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും റീൽ ചെക്കിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ, നമുക്ക് അണ്ണനാ. ചിലർക്ക് മകനാ, ചിലർക്ക് നന്മനാ, ഇടഞ്ഞ കൊമ്പനാ.

സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ യാത്ര പോകുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കേ അറ്റത്തുള്ള വനഭംഗി തുളുമ്പുന്ന ഒരു സുന്ദര ഭൂമിയിലേക്കാണ്. അച്ചൻകാവിൽ വനമേഖലയിലെ കൺകുളിർക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. അച്ചൻകോവിൽ ചെങ്കോട്ട റോഡരികിൽ അച്ചൻകോവിൽ നദിയുടെ ഭാഗമായിട്ട് ഏകദേശം 82 ഉയരത്തിൽ നിന്നും പാറക്കെട്ടുകളെ തലോടി തല്ലിത്തകർത്ത് താഴേക്ക് പതിക്കുന്ന ഒരു ജലധാരയാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. കാട്ടുമരങ്ങളുടെ തണലിലൂടെ തണുത്ത കാറ്റേറ്റ് കുംഭാവുരുട്ടിയിലേക്ക് നടക്കുമ്പോൾ തന്നെ ആ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പ് നമ്മുടെ കാതുകളിലേക്ക് അലയടിച്ചെത്തും. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം. വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കുംഭാവുരുട്ടിയിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് കയറാൻ പാതകളിൽ കൊത്തി ഉണ്ടാക്കിയ ചെറിയ പടവുകളും കാണാം. അതിലൂടെ മുകളിലെത്തി താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. പതഞ്ഞൊഴുകി വരുന്ന വെള്ളം താഴെ വന്ന് വീഴുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു സ്വാഭാവിക കുളത്തിലേക്കാണ്. ഒരു നാച്ചുറൽ പൂളെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇറങ്ങി ആ തണുത്ത കാട്ടുവെള്ളത്തിൽ ഒന്ന് കൈ നനയ്ക്കാനും കുളിക്കാനും ആർക്കാണ് കൊതി തോന്നാത്തത്? കൊടും ചൂടിലും ഇവിടെ വെള്ളത്തിന് ഐസ് പോലെയുള്ള തണുപ്പാണ്. ചുറ്റുമുള്ള കോന്നി വനമേഖലയുടെ വന്യതയും ഭാഗ്യവും ഉണ്ടെങ്കിൽ നമുക്ക് കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാനുള്ള അവസരവും ഒക്കെയാണ് ഈ ഒരു യാത്ര കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിന് കർശന നിരോധനമുള്ള തികച്ചും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരിടം കൂടിയാണ് കേട്ടോ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9573115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം, പതഞ്ഞൊഴുകി വരുന്ന വെള്ളം താഴെ വന്ന് വീഴുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു സ്വാഭാവിക കുളത്തിലേക്കാണ്. അവിടെ ഇറങ്ങി ആ തണുത്ത കാട്ടുവെള്ളത്തിൽ വന്ന് കൈ നനയ്ക്കാനും കുളിക്കാനും ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മാറി പ്രകൃതിയുടെ സംഗീതമൊക്കെ കേട്ട് മനസ്സ് നിറയ്ക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. കൊല്ലത്തു നിന്ന് പുനലൂർ അച്ഛൻകോവിൽ വഴി ഇവിടേക്ക് എത്താൻ സാധിക്കും. പ്രശസ്തമായ പാലരുവി വെള്ളച്ചാട്ടവും ഇതിനടുത്താണ് കേട്ടോ. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കുറച്ചു കാലം സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. വനം വകുപ്പിന്റെയും മണലാർ കുംഭാവുരുട്ടി വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് കേട്ടോ ഇത് വീണ്ടും സഞ്ചാരികൾക്കായിട്ട് തുറന്നുകൊടുത്തത്. ഇപ്പോൾ സഞ്ചാരികൾക്ക് തികച്ചും സുരക്ഷിതമായി ഇവിടെ വരാം. കുളിക്കാൻ അനുവദിക്കുന്ന സമയം 20 മിനിറ്റായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കണം കേട്ടോ. വെറും വെള്ളച്ചാട്ടം മാത്രമല്ല കുംഭാവുരുട്ടി, കോന്നി അച്ഛൻകോവിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് കാട്ടുപക്ഷികളുടെ നാദവും ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ ദൂരെ നിന്ന് കാണാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഏകദേശം 500 മീറ്ററോളം കാട്ടിലൂടെയുള്ള ഒരു ചെറിയ നടത്തം കഴിഞ്ഞാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് എത്തുന്നത്. കുംഭാവുരുട്ടിക്ക് തൊട്ടടുത്ത്, അതായത് ഏകദേശം 2 കിലോമീറ്റർ മുകളിലായിട്ട് മണലാർ വെള്ളച്ചാട്ടം കൂടിയുണ്ട് കേട്ടോ. കുംഭാവുരുട്ടിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്ക് മണലാർ കൂടി സന്ദർശിക്കാനുള്ള പാക്കേജുകള് വനം വകുപ്പ് ഇക്കോ ടൂറിസം സൈറ്റ് വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ യാത്രയിൽ 2 മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticketum visayumini mithamaya nirakkil. Campus Travels, Kottarakara. Contact 9958731115.
3: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination. Nammude Demos Furniture-il mass wishu class offer. Adhe, ini vendathathu koduthu vendathu vaangam. ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

സിംഗിൾ ഡ്രോപ്പ് വെള്ളച്ചാട്ടമല്ല. പാറക്കെട്ടുകളിലൂടെ രണ്ട് തട്ടുകളായിട്ടാണ് ഇത് താഴേക്ക് പതിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ കഠിനമായിട്ടുള്ള നൈസ് പാറകളെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അച്ഛൻ കോവിൽ ആറ് കുത്തിയെടുത്താണ് ആ മനോഹര രൂപം ഉണ്ടാക്കിയത്. പ്രശസ്തമായ പാലരുവി വെള്ളച്ചാട്ടത്തേക്കാൾ കൂടുതൽ നിബിഡമായ വനത്തിനുള്ളിലാണ് കുംഭാവുരുട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വന്യത ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ പ്രിയങ്കരമോ ഇത് തന്നെയാണ്. കോന്നി അച്ഛൻകോവിൽ വനമേഖലയിലെ നിരവധി അപൂർവ ഔഷധ സസ്യങ്ങളെ തലോടിയാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലെ കുളി നമുക്ക് ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും ഔഷധ ഗുണവും നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളും മലിനീകരണവും ഒഴിവാക്കാൻ വനം വകുപ്പ് കർശന നടപടികൾ എടുത്തിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന് പരിസരത്ത് ഭക്ഷണശാലകൾ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ലഘുഭക്ഷണങ്ങളും കുടിവെള്ളവും കരുതാനായിട്ട് മറക്കണ്ട. പിന്നെ വനം വകുപ്പിന്റെ ഗാർഡന്മാര് അവിടെ എല്ലാം ഉണ്ടാകും. പെട്ടെന്ന് മലവെള്ള പാച്ചിലിന് സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായിട്ടും പാലിക്കണം കേട്ടോ. ആഴമേറിയ ഭാഗങ്ങളിലേക്ക് ഇറങ്ങാനും അനുവാദമില്ല. ഒരൊറ്റ ട്രിപ്പിൽ കുംഭാവുരുട്ടിക്ക് പുറമെ മണലാർ വെള്ളച്ചാട്ടം, പിന്നെ പ്രശസ്തമായ അച്ഛൻകോവിൽ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവയൊക്കെ സന്ദർശിക്കാൻ സാധിക്കും. ഇനി ചെങ്കോട്ട വഴി പോകുന്നവർക്ക് കുറ്റാലം വെള്ളച്ചാട്ടവും ഇതിനോടൊപ്പം പ്ലാൻ ചെയ്യാൻ കിട്ടും. തമിഴ്നാട്ടിൽ നിന്നും വരുന്നവരാണെങ്കിൽ തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ട വഴി വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് വരാം. തെങ്കാശിയിൽ നിന്ന് വെറും 25 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇനി കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ കൊല്ലത്ത് നിന്നും പുനലൂർ വഴി അച്ഛൻകോവിലെത്തി അവിടെ നിന്നും 6.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കുംഭാവുരുട്ടിയിലേക്ക് എത്താം. ഡിസംബർ മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്ത് ഇവിടെ വെള്ളം വളരെ കുറവായിരിക്കും. അതിനാൽ മഴക്കാലത്തോ അതിന് തൊട്ടു പിന്നാലെയോ വരാൻ നിർദ്ദേശിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സീസൺ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

ഈ കുംഭാവുരുട്ടി എന്ന പേര് എങ്ങനെ വന്നു എന്ന് പലർക്കും അറിയില്ല. പറഞ്ഞുതരാം. തമിഴിലും മലയാളത്തിലും കുംഭം എന്നാൽ വലിയ മൺകുടം അല്ലെങ്കിൽ വലിയ പാത്രം എന്നാണ് അർത്ഥം വരുന്നത്. ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും കുത്തിയൊലിച്ച് താഴേക്ക് വീഴുമ്പോൾ പാറക്കെട്ടുകളിൽ വന്യമായി തല്ലി ഉരുണ്ട് വരുന്നത് കൊണ്ടാണ് ഇതിന് കുംഭം ഉരുട്ടി അഥവാ കുംഭാവുരുട്ടി എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നവർ ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. സുരക്ഷ മുൻനിർത്തി നമ്മുടെ വനം വകുപ്പ് ഇവിടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലെ പ്രധാന കുളത്തിൽ സന്ദർശകർക്ക് കുളിക്കാൻ അനുവദിക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 20 മിനിറ്റ് മാത്രമാണ്. ഈ സമയം കഴിഞ്ഞാൽ അടുത്ത ബാച്ചിന് അവസരം നൽകണം കേട്ടോ. ലൈഫ് ഗാർഡുകളുടെ കർശന മേൽനോട്ടത്തിലാണ് ഇത് നടന്നു പോകുന്നത്. കുംഭാവുരുട്ടി കേരളത്തിലാണെങ്കിലും ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് ചെങ്കോട്ട, തെങ്കാശി, തിരുനെൽവേലി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ. സീസൺ സമയങ്ങളിൽ ഒരു ദിവസം 4000 ആളുകൾ വരെ ഇവിടെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ് മലയാളം സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന ഒരു വൈബ് നമുക്കിവിടെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 65.70 km വരെ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ വഴി തമിഴ്നാട് അതിർത്തി ലക്ഷ്യമാക്കി പോകുന്ന അച്ഛൻകോവിൽ ചെങ്കോട്ട പാതയിലൂടെ വളരെ മനോഹരമായ ഒരു ഡ്രൈവിലൂടെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കുക, കാടാണ് വന്യതയാണ്. വനമേഖലകളിൽ എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ മാറാം. പെട്ടെന്നുണ്ടാകുന്ന പല വെള്ളപ്പാച്ചിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടിയിലുള്ള വനം വകുപ്പിന്റെ ഗാർഡുമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുക, ഒപ്പം തന്നെ സുരക്ഷിതരായിരിക്കുക.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ഊട്ടി സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ വനമേഖല പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. മലമുഴക്കി വേഴാമ്പൽ, കാട്ടുതത്തകൾ, വിവിധ ഇനം കാട്ടുബുൾബുള്ളുകൾ എന്നിവയുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ വന്നാൽ കാണാം. വെള്ളച്ചാട്ടത്തിനരികിലേക്ക് നടക്കുമ്പോൾ കേൾക്കുന്ന കിളിനാദത്തിൻ്റെ നാദങ്ങൾ ഇതിൻ്റെതാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള അച്ചൻകോവിൽ ആറിൻ്റെ കൈവഴികളിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ചില തനത് ശുദ്ധജല മത്സ്യങ്ങളുമുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്

കവറോ അല്ലെങ്കിൽ മിഠായിയോ ഒക്കെ അവൾ തട്ടിയെടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കാട്ടിലെ ആ കുട്ടി സിംഹങ്ങളെ കാണുമ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ. ഒപ്പം അവർക്ക് പ്ലാസ്റ്റിക് കവറുകളൊന്നും ഇട്ടുകൊടുത്ത് കാട് മലിനമാക്കുകയും ചെയ്യരുത്. വനം വകുപ്പിന്റെ മുൻകൈയിൽ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വിശ്രമ കേന്ദ്രങ്ങളും ചെറിയ ക്യാമ്പ് ഷെഡുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് വനസംരക്ഷണ സമിതിയുടെ ഗൈഡുകളുടെ സഹായത്തോടെ കാടിനെ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കും. കുംഭാവുരുട്ടിയ വനമേഖലയ്ക്ക് ചുറ്റും ഒരു പ്രത്യേകതരം തണുത്ത കാലാവസ്ഥയാണ്. പുറത്ത് നല്ല ചൂടുള്ള സമയത്ത് പോലും ഇവിടുത്തെ വൻമരങ്ങളുടെ കാട് കയറിയ തണൽ കാരണം അന്തരീക്ഷത്തിൽ ഇപ്പോൾ നേർത്തൊരു ഈർപ്പവും കുളിർമയും ഒക്കെ എപ്പോഴും നിലനിൽക്കും. നമ്മൾ എത്ര വലിയ എസി റൂമിൽ ഇരുന്നാലും കിട്ടാത്ത ഒരു പ്രകൃതിയുടെ എസി എഫക്റ്റ് ഉണ്ടല്ലോ, അത് അനുഭവിക്കണമെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ കാടിന്റെ മടിത്തട്ടിലേക്ക് ഇറങ്ങണം. സീസൺ സമയങ്ങളിൽ ഒരു ദിവസം 3000 മുതൽ 4000 വരെ ആളുകളാണ് കുംഭാവുരുട്ടിയിൽ മാത്രമായിട്ട് എത്താറുള്ളത്. വനം വകുപ്പിന് ഒരു ദിവസം ശരാശരി 2 ലക്ഷം രൂപ വരെ വരുമാനം തരുന്ന കൊട്ടാരക്കര പുനലൂർ മേഖലയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയാണ് കേട്ടോ കുംഭാവുരുട്ടി വാട്ടർഫോൾസ്. കുംഭാവുരുട്ടിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് തന്നെ അതിമനോഹരമായ ഒരു കാട്ടുപാതയിലൂടെയാണ്. പുനലൂരിനടുത്തുള്ള അലിമുക്കിൽ നിന്ന് ആരംഭിച്ച് അച്ഛൻകോവിൽ വരെ പോകുന്ന 37 കിലോമീറ്റർ പാത കടും പച്ചപ്പ് നിറഞ്ഞതാണ്. പുനലൂർ, അച്ഛൻകോവിൽ, കോന്നി എന്നീ 3 ഫോറസ്റ്റ് ഡിവിഷനുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ആനയും പ്ലാവും ഒക്കെ റോഡരികിൽ നിൽക്കുന്നത് ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുംഭാവുരുട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വെള്ളച്ചാട്ടം നിൽക്കുന്നത് കേരളത്തിന്റെ മണ്ണിലാണ്. പക്ഷെ അവിടെ വരുന്ന സഞ്ചാരികളിൽ 70% തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ചെങ്കോട്ട, തെങ്കാശി, തിരുനെൽവേലി ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാൽ മലയാളത്തോടൊപ്പം സുന്ദരമായ തമിഴ് പാട്ടുകളുടെ ഈണവും സംസാരവും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. രണ്ട് സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു നാച്ചുറൽ ബോണ്ടാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുംഭാവുരുട്ടി എന്ന്

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ഒറ്റവരുട്ടി സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ ചെങ്കോട്ട വനപാത ഇന്ന് വെറുമൊരു ടൂറിസ്റ്റ് റൂട്ട് മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരുടെയും വേണാട് രാജാക്കന്മാരുടെയും കാലത്ത് ഇരു രാജ്യങ്ങളുടെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കച്ചവട പാതയായിരുന്നു കേട്ടോ ഇത്. തമിഴ്നാട്ടിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടുതുണികളും കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നതും കേരളത്തിൽ നിന്നുള്ള കുരുമുളകും ആനക്കൊമ്പും ഒക്കെ തമിഴ്നാട് മണ്ണിലേക്ക് പോയിരുന്നതും ഈ കുംഭാവുരുട്ടി വനമേഖലയിലൂടെ ആയിരുന്നു. കുംഭാവുരുട്ടിയിൽ നിന്നും വെറും 6.5 കിലോമീറ്റർ മാത്രം അകലെയാണ് കേട്ടോ പ്രശസ്തമായ അച്ചൻകോവിൽ ധർമ്മശാസ്താ ക്ഷേത്രമുള്ളത്. പരശുരാമൻ സ്ഥാപിച്ച 5 പ്രധാന ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചരിത്രരേഖകൾ പ്രകാരം തമിഴ്നാട്ടിൽ നിന്നും ഈ വനപാത വഴി വന്നിരുന്ന കച്ചവടക്കാർക്ക് കാട്ടുമൃഗങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും സംരക്ഷണം നൽകാനായി വേണാട് രാജാക്കന്മാർ സ്ഥാപിച്ചതാണ് ഈ കാവൽ കേന്ദ്രം. കുംഭാവുരുട്ടിയിലെ തണുത്ത ജലധാര അക്കാലത്ത് കാൽനടയായിട്ട് യാത്ര ചെയ്തിരുന്ന വ്യാപാരികളുടെയും തീർത്ഥാടകരുടെയും പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ വനമേഖലയുടെ ഭൂമിശാസ്ത്രം മാറുന്നത്

അനുമതിയോടുകൂടി ഈ പ്രദേശത്തിൽ വലിയ തോതിൽ തേക്ക് തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചു. കുംഭാവുരുട്ടിക്ക് ചുറ്റുമുള്ള വനങ്ങളിൽ ഇന്നും കാണുന്ന കൂറ്റൻ മരങ്ങളിൽ പലതും ആ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന് മുന്നിലൂടെ പണ്ട് രാജാക്കന്മാരും പടയാളികളുമൊക്കെ കുതിരപ്പുറത്ത് പാഞ്ഞു പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അച്ചൻകോവിൽ കാടുകൾ പണ്ട് വേണാട് രാജാക്കന്മാരുടെയും പാണ്ഡ്യ രാജാക്കന്മാരുടെയും അതിർത്തിയുമായിരുന്നു. തമിഴ്നാട് മണ്ണിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് വന്നിരുന്ന വ്യാപാരികൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ അരികിലിരുന്ന് തളർച്ച മാറ്റിയിരുന്ന ആ പഴയ കാലമെന്ന് ആലോചിച്ചു നോക്കിക്കെ ചരിത്രവും പ്രകൃതിയും ഒന്നു ചേരുന്ന ഒരിടം തന്നെയാണ് നമ്മുടെ കുംഭാവുരുട്ടി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഭഗവതിയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ആധുനിക ചരിത്രത്തിന്റെ സ്റ്റാർട്ടിങ്ങും അറിയാതിരിക്കാൻ സാധിക്കില്ല. കുംഭാവുരുട്ടിയുടെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിലൂടെയാണ്. മുൻപിതൊരു അറിയപ്പെടാത്ത ഉൾക്കാടായിരുന്നു. എന്നാൽ പ്രദേശവാസികളായ ആദിവാസികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി മണലാർ കുംഭാവുരുട്ടി വനസംരക്ഷണ സമിതി രൂപീകരിച്ചതോടെയാണ് ഇതൊരു സുരക്ഷിത വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിയത്. കാടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഇതൊരു സ്ഥിര വരുമാന മാർഗമായി മാറി. 2018 മഹാപ്രളയത്തിൽ കുംഭാവുരുട്ടിക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മലവെള്ളപ്പാച്ചിലിൽ ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം തകരുകയും സുരക്ഷ മുൻനിർത്തി കുറച്ചു കാലം ഇത് കംപ്ലീറ്റ് ആയിട്ടും അടച്ചിടുകയും ചെയ്തു. എന്നാൽ വനം വകുപ്പ് ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ ഈ ചരിത്രഭൂമിയെ കൂടുതൽ മനോഹരമായി പുനർനിർമ്മിച്ച് സഞ്ചാരികൾക്കായി തുറന്നു നൽകുകയായിരുന്നു.

വിളിക്കുന്ന അതീവ കാഠിന്യമുള്ള ചരിത്രാതീത കാലത്തെ പാറകളാണ് ഇവിടെയുള്ളത്. അച്ചൻകോവിൽ ആറിന്റെ ശക്തമായ ഒഴുക നൂറ്റാണ്ടുകളായിട്ട് ഈ വമ്പൻ പാറകളെ കൂട്ടിയെടുത്താണ് ഇന്ന് കാണുന്ന രണ്ട് തട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഘടന രൂപപ്പെടുത്തിയത്. തമിഴ്നാടിന്റെ ചരിത്രവും വിശ്വാസവുമായിട്ടും കുംഭാവൃത്തിക്ക് പണ്ട് മുതലേ വലിയൊരു ബന്ധമുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് ശക്തമായ ഔഷധഗുണമുണ്ട് എന്നാണ് തമിഴ് ജനത വിശ്വസിക്കുന്നത്. അച്ചൻകോവിൽ ഉൾക്കാടുകളിലെ പുലിക്കവല, കാനയാർ എന്നീ അരുവികൾ ഒത്തുചേർന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്. വഴിയിലുടനീളം അപൂർവമായ പച്ചമരുന്നുകളെയും വേരുകളെയും തലോടി ഒഴുകി വരുന്നതുകൊണ്ട് ഇതിൽ കുളിച്ചാൽ വിട്ടുമാറാത്ത ചർമ്മരോഗങ്ങളും ക്ഷീണവും മാറുമെന്നൊരു ശക്തമായ നാടോടി വിശ്വാസവും ഇന്നും

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കേട്ടോ നമ്മുടെ കുംഭാവൃത്തി. ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇവിടുത്തെ പാറക്കെട്ടുകൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ്. അത്രയും കാലം കൊണ്ട് പ്രകൃതി കൊത്തിയെടുത്ത ശില്പമാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. പിന്നെ തമിഴ് മണ്ണിൽ നിന്നുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊരു പുണ്യതീർത്ഥം പോലെയാണ്. കാട്ടിലെ പച്ചമരുന്നുകളുടെ വേരുകളെ ഉരസി വരുന്ന ഈ വെള്ളത്തിൽ കുളിച്ചാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്ന് അവരുടെ ഒരു വിശ്വാസമാണ്. പണ്ട് വേണാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കാലത്ത് അതിർത്തി കാവൽ ഭടന്മാർ പെട്രോളിങ്ങിന് ശേഷം ക്ഷീണമകറ്റാൻ വന്നിരുന്ന ഇടം കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ അടുത്ത തവണ ഇങ്ങോട്ട് പോകുമ്പോൾ ആ തണുത്ത വെള്ളച്ചാട്ടത്തിനൊപ്പം ആ ചരിത്രത്തിന്റെ കുളിർമയുകൂടി ഒന്ന് അനുഭവിച്ചറിയണം. ചരിത്രരേഖകൾ പ്രകാരം ഈ വനമേഖല വേണാട് രാജാക്കന്മാരുടെ അതിർത്തി കാക്കുന്നതിനുള്ള പ്രതിരോധ മേഖല കൂടിയായിരുന്നു.

രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശങ്ങളെ തടയാൻ പ്രകൃതി ഒരുക്കിയ ഒരു വലിയ മതിൽ പോലെയാണ് രാജാക്കന്മാർ കണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഈ കാട്ടുപാത വഴി വരുന്ന വ്യാപാരികളിൽ നിന്നും നികുതി പിരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും രാജാക്കന്മാർ പ്രത്യേക കാവൽപ്പുരകൾ ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. 2022 ഉണ്ടായ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോൾ വനം വകുപ്പ് ഇത് 5 വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടിരുന്നു. എന്നാൽ 2024 സെപ്റ്റംബറിലാണ് മണലാർ കുംഭാവുരുട്ടി വനസംരക്ഷണ സമിതി അത്യാധുനിക മുൻകരുതലുകളോടെയും കമാൻഡോ ലെവൽ സുരക്ഷാ ഗാർഡുകളെയും നിയമിച്ച് വീണ്ടും തുറക്കുന്നത്. ഇന്ന് കാണുന്ന സുരക്ഷിതമായ കുംഭാവുരുട്ടി ആ വലിയ തിരിച്ചുവരവിന്റെ ചരിത്രമാണ് എന്ന് തന്നെ പറയുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

കുംഭാവുരുട്ടിയിലെ അപൂർവ കാഴ്ചകളും റൂട്ടുകളും കൂടി ഒന്ന് കേട്ടറിഞ്ഞാലോ? ബട്ടർഫ്ലൈ കോറിഡോർ. മഴക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുംഭാവുരുട്ടി വനമേഖലയിലൂടെ യാത്ര ചെയ്താൽ ലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ കുടിയേറ്റം നടത്തുന്നത് കാണാൻ സാധിക്കും. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മലബാർ ബാൻഡഡ് പീകോക്ക്, പിന്നെ ബുദ്ധമയൂരി തുടങ്ങിയ അപൂർവ ഇനം ചിത്രശലഭങ്ങളുടെ ഒരു വലിയ ഇടനാഴിയാണ് ഈ അച്ചൻകോവിൽ കാടുകൾ.

പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല കുംഭാവുരുട്ടിയിൽ നിന്നും അധികം അകലെയല്ല കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് തിരിക്കുന്നവർക്ക് രാവിലെ തെന്മല ഡാം, പാലരുവി വെള്ളച്ചാട്ടം എന്നിവ കണ്ട് ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ കോവിൽ വഴി കുംഭാവുരുട്ടിയിലെത്തി വൈകുന്നേരത്തോടെ മടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു കിടിലൻ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ സാധിക്കും. നമ്മൾ പലരും പല തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ കാട്ടിലെ പച്ചമരുന്നുകൾ ഒലിച്ചിറങ്ങുന്ന, വനം വകുപ്പിന്റെ കമാൻഡോകൾ കാവൽ നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടം അതിൽ കുളിച്ചിട്ടുണ്ടോ? എന്നാൽ അത് അനുഭവിച്ചു തന്നെ അറിയണം. പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴി അച്ഛൻകോവിൽ പാതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് എത്താം. രാവിലെ ഈ കാട്ടുപാതയിലൂടെയുള്ള ഡ്രൈവ് മഞ്ഞും തണുപ്പുമൊക്കെ നിറഞ്ഞതാണ് കേട്ടോ. അച്ഛൻകോവിൽ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ആദ്യം ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രം സന്ദർശിച്ച് ധർമ്മശാസ്താവിനെ സന്ദർശിച്ച് അവിടുത്തെ പുരാതനമായ വാസ്തുവിദ്യയും ശാന്തതയും ഒക്കെ ആസ്വദിക്കാം. അതിനുശേഷം കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാം.

ക്ഷേത്ര ദർശനത്തിന് ശേഷം നേരെ 6 കിലോമീറ്റർ അകലെയുള്ള കുംഭാവുരുട്ടിയിലേക്ക്. ഉച്ചയ്ക്കത്തെ ചൂടിൽ ആ ഐസ് പോലെയുള്ള തണുത്ത വെള്ളത്തിലെ കുളി എല്ലാ ക്ഷീണവും മാറ്റും. വനം വകുപ്പിന്റെ കഫറ്റീരിയയിൽ നിന്ന് ലഘുഭക്ഷണങ്ങൾ കഴിക്കാം. ഇനി വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ മണലാർ വെള്ളച്ചാട്ടം കാണാൻ പോവാം. കുംഭാവുരുട്ടിയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള മണലാർ വെള്ളച്ചാട്ടം കൂടി സന്ദർശിച്ചാൽ മനസ്സ് നിറയും. കുംഭാവുരുട്ടിയേക്കാൾ തിരക്ക് കുറഞ്ഞ ശാന്തമായ ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇത്. ഇനി വൈകുന്നേരം ഒരു 5 മണിയായി കഴിഞ്ഞാലോ കോട്ടവാതിലിൽ പോകാം. വേണമെങ്കിൽ തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഈ ഒരു കോട്ടവാതിൽ കണ്ടുവരുന്നതും നല്ലതാണ്. അവിടുത്തെ തട്ടുകടകളിൽ നിന്ന് നല്ല ചൂട് ചായയും പരിപ്പ് വടയും ഒക്കെ കഴിച്ച് വന്യത നിറഞ്ഞ കാട്ടുപാതയിലൂടെ തിരികെ വരാനായിട്ട് സാധിക്കും. നമ്മൾ കുംഭാവുരുട്ടിയിലേക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കുന്നവർ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആനകളുടെയും പ്ലാവുകളുടെയും സ്ഥിരം സഞ്ചാര പാതയാണ്. പ്രത്യേകിച്ച് പുലിക്കവല ചെന്തുരുണി വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ റോഡിലേക്ക് ആനകൾ ഇറങ്ങി നിൽക്കാറുണ്ട്. കാട്ടാനകളെ കണ്ടാൽ വണ്ടി നിർത്തി അവയ്ക്ക് പോകാൻ വഴി കൊടുക്കുക. അനാവശ്യമായിട്ട് ഹോൺ അടിക്കുകയോ ബളം വയ്ക്കുകയോ ചെയ്യരുത്. നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് വിരുന്നുകാരായിട്ട് പോകുന്നത് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഭാഗ്യമുണ്ടെങ്കിൽ റോഡരികിലെ കാട്ടുചോലകളിൽ വെള്ളം കുടിക്കാൻ വരുന്ന മാൻകൂട്ടങ്ങളെയും കുട്ടികുരങ്ങന്മാരെയും ഒക്കെ നിങ്ങൾക്ക് യാത്രയിൽ ക്യാമറയിൽ പകർത്താൻ സാധിക്കും. അപ്പോ യാത്രകൾ തികച്ചും പ്രകൃതിയോടിണങ്ങി മാത്രമാകട്ടെ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ മാറാനുള്ള ആധുനിക സൗകര്യങ്ങൾ വനം വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം വസ്ത്രങ്ങൾ കരുതാകട്ടോ. ഉൾക്കാടായതുകൊണ്ട് ചെറിയ അട്ടശല്യം കാണും. അതുകൊണ്ട് ഉപ്പോ ഒലിവ് ഓയിലോ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. സാധാരണ മൊബൈൽ ക്യാമറകൾക്ക് വലിയ നിയന്ത്രണം ഇല്ലായെങ്കിലും പ്രൊഫഷണൽ ക്യാമറകൾ ഉപയോഗിക്കുന്നത് വനം വകുപ്പിന്റെ പ്രത്യേക പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത ട്രിപ്പ് നേരെ കുംഭാവുരുട്ടിയിലേക്ക് പ്ലാൻ ചെയ്തോളും. എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫോം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആർജി അനുഷ സൈനിങ് ഓഫ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ബാക്ക് സോങ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കാർപ്പറ്റ് എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ എഫ് എം 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.

0: Right? Carpet. Stay tuned for your favorite celebrity.
1: Hi, hello. Welcome to Red Carpet with me, RJ Anamika. നമ്മൾ ഇന്ന് സ്ക്രോൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം റീൽസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു മുഖമുണ്ട് കേട്ടോ. വെറും ഡാൻസ് അല്ല, വല്ലാത്തൊരു എനർജിയാണ് ആ ഒരു മൂവ്സിൽ കാണാനായിട്ട് സാധിക്കുക. യെസ്, സോഷ്യൽ മീഡിയത്തിന്റെ ചുവടുകൾ കൊണ്ട് കീഴടക്കിയ വൈറൽ സെൻസേഷൻ മുഫാസ് ആണ് ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിലെ അതിഥി. മുഫാസ്, വെൽക്കം ടു ദി ഷോ.
2: ഹേ, ഹായ്, താങ്ക് യു സോ മച്ച്.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: കുഴപ്പമില്ലാതെ അങ്ങനെ ഒരു ഒഴുക്കിനങ്ങ് പോകുന്നു.
1: ഒഴുക്കിനക്കങ്ങ് പോകുന്നു അല്ലേ?
2: യെസ് യെസ്.
1: ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ?
2: ഇല്ല, ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ.
1: ഓക്കെ,
2: ചായ കുടിക്കാൻ പോണം.
1: ഇവിടെ ചായ കുടിച്ചു, റെഡി ആയിട്ടിരിക്കുവാണ്. ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷായിട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ മുഫാസിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്, ഐ മീൻ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ഒരു 2 മില്യൺ അടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കൊറിയൻ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത്രയും അധികം ആൾക്കാരത് കാണും, ലൈക്ക് ചെയ്യും? അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
2: ഇല്ല, ഞങ്ങള് വളരെ സാധാരണ ചെയ്യുന്ന പോലെ അത് ഒരു നോർമൽ വിധങ്ങൾ ചെയ്തു, അതങ്ങോട്ട് വിട്ടു, പിന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു, പിന്നെ അത് ഞങ്ങളെ കയ്യിൽ നിൽക്കാതെയായി.
1: ഓക്കെ,
2: അത് പിന്നെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വൈറലായി റീച്ചായി. പിന്നെ ആൾക്കാരുടെ റെസ്പോൺസ് മെസ്സേജിലൂടെ ആയാലും ഫോണിലൂടെ ആയാലും ആൾക്കാർ റെസ്പോൺസ് ചെയ്തു. അപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന വീഡിയോ അത്ര റീച്ചാവാറില്ല.
1: ഓക്കെ,
2: പിന്നെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ടൈം കിട്ടിയത് കൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം എന്ന് കരുതി എടുത്ത വീഡിയോ ആണ്. പക്ഷെ അതാണ്
1: കൂടുതൽ ആൾക്കാർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഷെയർസ് പോയി അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വീഡിയോ ആയിരിക്കും കൂടുതൽ ആൾക്കാർ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം.
2: അതെ അതെ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ഇതുപോലെ സംഭവിക്കുന്നത്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഇപ്പോ മുഫാസിന്റെ കൂടെ ഒരു ഡാൻസിങ് പാർട്ണർ കാണാറുണ്ട്, ശ്രീകുട്ടൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപോലെ ആട്ടോ ഇരിക്കുന്നത്. എനിക്ക് എന്റെ കൺഫ്യൂഷൻ ഇതിൽ ആരാണ് മുഫാസ് എന്ന്. ഇപ്പൊ ഞാനിങ്ങനെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് ഓക്കെ ഇയാളാണ് മുഫാസ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്?
2: എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എന്റെ പാർട്ണർ ആണ്. ഞങ്ങള് കോളേജ് മുതലാണ് പരിചയം തുടങ്ങുന്നത്. ഞങ്ങള് ഫൈനൽ കോളേജില്, കണ്ണൂരിലെ ഫൈനൽ കോളേജില് ഒരുമിച്ച് ഡിഗ്രി ചെയ്തു.
1: ഓക്കെ, അപ്പൊ വിനോദിന്റെ കൂടെ ഉണ്ടായിരുന്നോ? വിനോദിന്റെ മായിഷേടം കൂടിയായിരുന്നോ?
2: യെസ്, ആ കോളേജില് ഞങ്ങള് 2017 ജോയിൻ ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ഇയറിനൊന്നും അങ്ങനെ വലിയ പരിചയം ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ വേറൊരു ഗ്യാങ്ങിന്റെ കൂടെയും അവൻ കുറച്ച് പഠിക്കുന്ന ആളുടെ കൂടെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോ അവന്റെ കൂടെ ഇരുന്ന ആൾക്കാരൊക്കെ ട്രാൻസ്ഫർ ആയി പോയി, വേറെ കോളേജിലേക്ക് പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉഴപ്പൻ ടീം കോളേജ് വിട്ടേ പോയി, റിസൈൻ ചെയ്തു പോയി. അപ്പോ പിന്നെ ഞാനും അവനും മാത്രമായി. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ കോളേജിലെ ഫങ്ഷൻസ്, കോളേജിലെ യൂണിയൻ ഡേ, അങ്ങനെ ഓരോ ഫങ്ഷൻസ് ഞങ്ങൾ അവിടുത്തെ ഈ കോളേജിൽ നമ്മൾ ചെയ്യുന്ന ലോക്കൽ പരിപാടീസ് ഉണ്ടാവുന്നു, അങ്ങനെ ഡാൻസ് അതൊക്കെ ചെയ്യുമായിരുന്നു അവിടുന്ന്. അവൻ ആക്ച്വലി ഡാൻസ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പണ്ട് മുതലേ ഡാൻസ് ചെയ്യണം, കുറെ ചെയ്യണം, കൂടുതൽ സ്റ്റൈൽസ് പഠിക്കണം, അങ്ങനെ ഓരോന്നോരോ പഠിച്ചു വരണം എന്നുള്ള ഒരാളാണ്. ഞാൻ പാഷനേറ്റ് അല്ലാത്ത ഒരാളാണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നല്ലാതെ അങ്ങനെ വലിയൊരു ഒരുപാട് ടൈമോ ഒരുപാട് കാര്യങ്ങളോ ഞാൻ അതിനുവേണ്ടി നീക്കി വെക്കാറില്ല. അപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്തു, ജോലിക്ക് കയറി. അപ്പോ ഈ ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ഇവൻ ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീകുട്ട് പോകുന്നുണ്ടായിരുന്നു, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് വിട്ടു, കോളേജ് കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ വിട്ടു. അവൻ ടിക്ടോക്കിൽ അത്യാവശ്യം വൈറലായി. ഞങ്ങൾ കോളേജിൽ ചെയ്ത ഒരു ഡാൻസ്, അതൊരു തിരുവാതിരയായിരുന്നു, ബോയ്സ് ഒരു 10 boys കൂടി ചെയ്ത തിരുവാതിര, അതൊക്കെ അവന്റെ ടിക്ടോക്ക് പേജും അത്യാവശ്യം റീച്ചായി. പിന്നെ അതിലൂടെ അവൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയപ്പോൾ അതിലൂടെ അവൻ ചെയ്ത് നന്നായിട്ട് ചെയ്തു വന്നു. അങ്ങനെ അവൻ ബാംഗ്ലൂരിൽ ജോലിക്കായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിന് മീറ്റ് ചെയ്ത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അവന്റെ കൂടെ ഞാൻ പിന്നെ ജോയിൻ ചെയ്യായിരുന്നു. ഇതുവരെ ഞാൻ ചെയ്ത റീൽസിന്റെ എല്ലാ ക്രെഡിറ്റ് അവന് തന്നെയാണ്. എന്നെ അതുവരെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ സ്റ്റൈൽസ് ആയാലും സ്റ്റെപ്സ് ആയാലും പഠിപ്പിച്ച് എന്നെ ഇംപ്രൂവ് ആക്കിയത് ശ്രീകുട്ടൻ
1: തന്നെയാണ്.
2: യെസ് യെസ് യെസ്, ഞാൻ ആൾക്കാരോട് എപ്പോഴും പറയും ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം അവനാണ്, ഞാൻ അതിന് കൂടെ ഒന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ.
1: ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് കൂടെ നിൽക്കുന്നു അല്ലേ?
2: അതെ അതെ. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ നേരത്തെ അനാമിക പറഞ്ഞതുപോലെ ഒരേപോലെ കാണാൻ ഒരുപോലെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഞങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആയിട്ട് മാറി. ഞങ്ങൾ ചെയ്യുന്ന ഡാൻസ് വീഡിയോസിൽ അതൊരു ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറി.
1: അപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ കാണുമല്ലോ? ഓഫ് കോഴ്സ് കാണില്ലേ?
2: ഞാൻ നിഷേധിക്കുന്നില്ല.
1: കാരണം ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗേൾസിന് കൺഫ്യൂഷനും ആരെ നോക്കണം, ഓ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചാണ്, ഒരാള് പൊടിക്ക് മേലെയല്ല, രണ്ടുപേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോ പെൺകുട്ടികൾ കൺഫ്യൂഷനാണ് ആരെ നോക്കണം എന്നുള്ളത്. അപ്പോ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കോഴി പെൺകുട്ടികൾ വരാറ് ഉണ്ടായിരിക്കുമല്ലോ?
2: കമന്റ് ബോക്സിൽ പറഞ്ഞ പോലെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്, ആരെ കമന്റ് വരാറുണ്ട്, പിന്നെ മെസ്സേജസ് വരാറുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല.
1: അതെ, കള്ളത്തരായി പോലെ.
2: അതെ അതെ, അത് എന്തായാലും വരാറുണ്ട്. ഞങ്ങള് പരമാവധി റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ കോംപ്ലിമെന്റ് ആയിട്ട് കുറെ ആൾക്കാർ പല കാര്യങ്ങളും കോംപ്ലിമെന്റ് ആയിട്ട് പറയാറുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട്. ചില ആൾക്കാർ ചില വീഡിയോ കഴിയുമ്പോൾ പറയും കുറച്ചൊരു ഇതാക്കായിരിക്കും, അങ്ങനെ എല്ലാ രീതിയിലുള്ള റെസ്പോൺസും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. യെസ്,
1: റിയൽ ക്രിയേറ്ററും ഡാൻസറും ആയിട്ടുള്ള മുഫാസ് ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഡാൻസ് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഇപ്പോ ശ്രീകുട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത്? അതായത് എക്സ്ട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ കുറച്ച് ജാടയുള്ള ടീമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന സമയത്ത്?
2: അവനൊരു പഠിപ്പിയാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാനിങ്ങനെ ആദ്യമായിട്ട് പിന്നെ ഇവന്റെ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, ഇത്ര പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒന്നും ഞങ്ങൾക്ക് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എന്റെ കൂടെ കൂടിയപ്പോ അവന്റെ ആ പഠിപ്പി സാധനങ്ങൾ ഞാൻ മാറ്റി കൊടുത്തു
1: ഉഴപ്പനാക്കി.
2: പിന്നെ ഞാൻ ആ സമയം മുതൽ അങ്ങനെ ക്ലാസ് കയറാറില്ല, അവൻ കയറുമായിരുന്നു. പിന്നീട് എന്റെ കൂടെ കൂടിയപ്പോ അവനും കയറാതെ.
1: അയ്യോടാ,
2: അങ്ങനെ കൊറേ കാര്യങ്ങൾ എന്നെ കൊണ്ട് അവന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്.
1: ഉപദ്രവം ഉണ്ടായി, ഗുണം ഉണ്ടായോ?
2: ഗുണം എനിക്കറിയില്ല. ചിലപ്പോ ഇത് നമ്മളെ ഡാൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയ ശേഷമുള്ള ഗുണങ്ങളേ ഉള്ളൂ. യെസ്, അത് അവനൊരു ഗുണമായിട്ട് മാറിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല.
1: ചെറുപ്പം മുതല് ഡാൻസ് പഠിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ക്ലാസ്സിന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല.
1: പക്ഷെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ മൂവ്മെന്റും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഷോക്കായി പോവാറുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് രണ്ടുപേരും ഡാൻസ് കളിക്കാറുള്ളത്.
2: താങ്ക് യു. അതറിയില്ല, അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒഴുക്കിനങ്ങ് പോവാണ്.
1: ഇപ്പൊ ഈ റീൽസിൽ നമ്മൾ കാണുന്ന വീഡിയോയ്ക്ക് 15 സെക്കൻഡോ 30 സെക്കൻഡ്സോ ഒക്കെ നമ്മൾ റീല് കാണാറുണ്ട്, അപ്പൊ അതിന് ആ ഒരു റീലിന് പിന്നിൽ എത്ര മണിക്കൂറുകളുടെ ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട്?
2: തീർച്ചയായും അതാണ്, അത് പലർക്കും അറിയില്ല. എല്ലാവരും ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് മാത്രമേ ഉള്ളൂ.
1: അതെ,
2: ഒരു ഡിപ്പെൻസ് ഓൺ ആ നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനത്തിന്റെ ഒരു ഇതുപോലെ ഇരിക്കും, ഡെപ്ത് പോലെ ഇരിക്കും. എന്തായാലും ഞാൻ ആക്ച്വലി ഇപ്പോ വർക്ക് ചെയ്യുന്ന, അതായത് ഞാൻ ബാംഗ്ലൂരിൽ ഇപ്പൊ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1 അവർ ജേണി ഉണ്ട്. അവന്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു വീക്കെൻഡിൽ, അതായത് ശനിയാഴ്ച വൈകുന്നേരം അവന്റെ അടുത്ത് പോയി, ശനിയാഴ്ച രാത്രി മുഴുവൻ പ്രാക്ടീസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഷൂട്ട്. അപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ തെറ്റിക്കും, ഞാനാണ് കൂടുതൽ തെറ്റിക്കുന്നത്. അപ്പോ ഞാൻ തെറ്റിക്കും, അല്ലെങ്കിൽ ചിലപ്പോ അവന്റെ ഭാഗം തെറ്റുണ്ടാവും, അല്ലെങ്കിൽ ഫ്രെയിം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഞങ്ങള് ഫ്രെയിം ഔട്ട് ആവാം. ഇപ്പൊ നല്ല ഷോട്ട് കിട്ടിയാൽ പോലും ചിലപ്പോ ഒരാൾ ഫ്രെയിം ഔട്ട് ആയാൽ വീണ്ടും നമുക്ക് ഒന്നുകൂടി തുടങ്ങണം. അങ്ങനെ ഒരു 4 to 5 hours മിനിമം ഒരു 30 സെക്കൻഡ് റീല് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ലൈറ്റ് ഇഷ്യൂ ഇടയ്ക്ക് വരാം, അങ്ങനെ പല പല കാര്യങ്ങൾ അതിന്റെ ഇടയിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളൊരു റീല് സെറ്റ് ആക്കിയിരിക്കും. അങ്ങനെ അത് ഞാൻ പറഞ്ഞ പോലെ ഈസി ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ഇത് കുറയും. എല്ലാ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ ഈ തലേന്നേ പോയി പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വേണം പിറ്റേന്ന് ഷൂട്ട് ചെയ്യാൻ.
1: ഓക്കെ, ഓരോ പാട്ടിനും എത്ര ടൈം എടുക്കാറുണ്ട് പ്രാക്ടീസ്? ഡിപെൻഡ്സ്, പാട്ടിന് പല രീതിയിലാണല്ലോ നമ്മൾ ഡാൻസ് കളിക്കാൻ.
2: അത് ഒരു 2 മണിക്കൂർ എന്തായാലും.
1: ഓക്കെ, 2 മണിക്കൂർ എടുക്കാറുണ്ട്.
2: എടുക്കാറുണ്ട് മിനിമം.
1: ആൾക്കാർ പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ ഇതൊന്നും അധികം സമയം എടുക്കുന്ന കാര്യമല്ല, ജസ്റ്റ് 2 ഡാൻസ് സ്റ്റെപ്പ് കളിച്ചാൽ പോരെ എന്നൊക്കെ ആയിരിക്കും ആൾക്കാരെ വിചാരിക്കുക. പക്ഷെ ഒരു ചെറിയൊരു 30 സെക്കൻഡിന്റെ വീഡിയോ ആണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യണം, ലൈറ്റിംഗ് വേണം, നമ്മൾ പ്രോപ്പറായിട്ട് ഡാൻസ് കളിക്കണം. ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്.
2: തീർച്ചയായിട്ടും അത് ആൾക്കാർ പറഞ്ഞ പോലെ അത്രയൊന്നും അറിയുന്നില്ല. അവർ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് കാണുന്നു, എൻജോയ് ചെയ്യുന്നു, ലൈക്കോ കമന്റോ ചെയ്യുന്നു പോകുന്നു. പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്, അതിനൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ട്രെൻഡിനനുസരിച്ചുള്ള പാട്ടുകൾ ചൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ
2: പ്രയോറിറ്റി? നമ്മള് ഞാൻ പറഞ്ഞ പോലെ വീക്കെൻഡിൽ പോകുന്ന സമയത്ത് എന്തായാലും ഒരു പാട്ട് മിനിമം എന്തായാലും ട്രെൻഡിങ്ങിൽ ഉണ്ടാവും. ഇനിയിപ്പോ സപ്പോസ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഏതെങ്കിലും റീൽസ് ഉണ്ടാവും, വേറെ ആൾക്കാർ കൊറിയോ ചെയ്തതോ അങ്ങനെ ഏതെങ്കിലും റീൽസ് ഉണ്ടാവും, അത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ കൊറിയോ ചെയ്യാറുണ്ട്, അവൻ ചെയ്ത അല്ലെങ്കിൽ അവൻ ചെയ്യിക്കുന്ന ഏതെങ്കിലും ഒരു കൊറിയോ വെച്ചിട്ട് നമ്മൾ റീൽസ് ചെയ്യും. പക്ഷെ ട്രെൻഡിങ് തന്നെയാണ് കൂടുതൽ പ്രയോറിറ്റി.
1: ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോ ഇതിന് ഈ സ്റ്റെപ്സ് വേണം, അതിന് എത്ര ടൈം എടുക്കാറുണ്ട്? സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുന്നതിൽ എത്ര ടൈം എടുക്കാറുണ്ട്?
2: അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ ഡിപെൻസ് ആണ്, ഓരോ സ്റ്റൈൽ അനുസരിച്ചുള്ള ഡിപെൻസ് ആണ്. അത് നമുക്ക് ഒരു സമയത്ത് ഇന്ന സമയത്ത് തന്നെ തോന്നണമെന്നില്ല.
1: ഇല്ല,
2: നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ പെട്ടെന്ന് ഇന്ന ടൂണിന് ഇന്ന സാധനം ചെയ്താലോ ഇന്ന സ്റ്റെപ്പ് ചെയ്യാലോ എന്നൊക്കെ തോന്നുക. അത് നമ്മളിപ്പം ഷൂട്ട് ചെയ്യാനായി അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായി പോകുന്ന സമയത്ത് കിട്ടണമെന്നില്ല. വിചാരിക്കാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ പുറത്ത് നല്ല സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആലോചിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും തോന്നുക. ആ തോന്നുന്ന സമയത്ത് നമ്മൾ അത് മൈൻഡിൽ ഇങ്ങനെ സെറ്റാക്കി പിന്നെ അത് ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോ അതിങ്ങനെ ചെയ്ത് ഓക്കെ ഇത് ഓക്കെ ആണ് എന്നുള്ള സാധനത്തിലേക്ക് എത്തിച്ച് ചെയ്യും.
1: ചെയ്യാറുണ്ട്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്?
2: എനിക്ക് ഉപ്പ ഉമ്മ, എന്റെ രണ്ട് ബ്രദേഴ്സ് ആണ്, എൽഡർ ബ്രദേഴ്സ്. ഒരാള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, ഒരാള് ദുബായിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്.
1: സെറ്റിൽഡ് ആണ്. ഇനി അടുത്തത് മുഫാസ് ആണല്ലേ.
2: യെസ്.
1: വെയിറ്റ് ചെയ്തിരിക്കുകയാണോ?
2: അങ്ങനെ ഇല്ല, എന്നാലും
1: ഓക്കെ. എങ്ങനെയുണ്ട് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒക്കെ? എത്രത്തോളം ഉണ്ട് ഈ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കാണുമ്പോ ഉമ്മ ഉപ്പ ഒക്കെ എന്താ പറയാനുള്ളത്?
2: എല്ലാരും നല്ല സപ്പോർട്ടാണ്. എല്ലാരും അവരവരെ രീതിയിൽ പരമാവധി ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ ബ്രദേഴ്സ് ആണെങ്കിൽ പോലും, ബ്രദേഴ്സും ഈ പറഞ്ഞ പോലെ പണ്ട് പണ്ടേ കാര്യങ്ങൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ടൈം ആകുമ്പം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ബിസിയായി അങ്ങ് പോയി. അപ്പൊ അവരായാലും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. എന്റെ ബ്രദേഴ്സ് പറയാറുണ്ട്, എടാ നീ ഇന്ന സ്റ്റൈലും കൂടി ട്രൈ ചെയ്യും, ഒരു സ്റ്റൈൽ മാത്രം നോക്കല്, ഇന്ന കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യും. അങ്ങനെ പല രീതിയിൽ അവരുടെ സജഷൻസ് വരാറുണ്ട്. അപ്പൊ ഫാമിലി എന്നൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ടാണ്. അവർ എന്ത് രീതി വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് സജസ്റ്റ് ചെയ്യാനും ഒക്കെ അവർ റെഡിയാണ്. അത് എന്റെ ഫാമിലി എന്ന് പറയാം, അവന്റെ ശ്രീകുട്ടന്റെ ഫാമിലി എന്ന് പറയാം, അതൊക്കെ റെഡിയാണ്.
1: നല്ലൊരു ക്രിട്ടിക് ആണല്ലേ ബ്രദേഴ്സ്. ശരിക്കും
2: യെസ് യെസ്. അവര് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോ ഒന്നിന് കംഫർട്ടായി പോകുമ്പോ ഇതുപോലുള്ള ആൾക്കാർ ക്രിട്ടിക്കായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ, ഓക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ഈ രീതിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് ഒഫ്കോഴ്സ് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരും, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും വരാറുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വന്നിട്ടുണ്ടോ?
2: നെഗറ്റീവ് കമന്റ്സ് ഈ അടുത്ത് വന്നത് ഞങ്ങൾ കൂടുതലും മുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈലി ലുങ്കിയോ ഒക്കെ പറയും അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലും ഞാനും അവനും ചൂസ് ചെയ്യാറ്. അപ്പോ ഈ അടുത്ത് ഞങ്ങൾ ചെയ്തൊരു വീഡിയോയില് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് നമ്മൾ ഇട്ടത്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടപ്പോ ഓഫ്കോഴ്സ് അത് ഒരു പ്രത്യേക രീതിയിലുള്ള മതവിശ്വാസത്തിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യയില്, മലയാളികളല്ല, സൗത്ത് ഇന്ത്യയിലെ ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്തു. നമ്മളത് ബോധർ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ഇത് ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് ആലോചിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കമന്റ്സ് വരാറുണ്ട്, അത് ഞങ്ങൾ അങ്ങനെ
1: മൈൻഡ്
2: ചെയ്യാറില്ല, അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം അവർക്ക് ആ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങള് അത് കൺസിഡർ ചെയ്യാറില്ല. ഞങ്ങള് ഇനിയും ചിലപ്പോൾ ആ ഡ്രസ് ഇട്ടിട്ട് തന്നെ ചെയ്യും, അത് ഞങ്ങളുടെ വിഷയമല്ല. അപ്പൊ ഞങ്ങൾക്കത് ബാധിക്കുന്നില്ല. ആ രീതിയിലുള്ള കമന്റ്സ് ഈ അടുത്ത് വന്നിട്ടുണ്ട്.
1: പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ അങ്ങ്
2: തള്ളിക്കളയാണല്ലോ. വെറുതെ നമ്മൾ അത് മൈൻഡ് കൊടുത്തിട്ട് നമുക്കൊരു ഉപകാരമില്ല. അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഈ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് യെസ് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം എന്ന് പറയാം. ഒരു കാര്യമില്ലാതെ വേറെ എന്തൊക്കെയോ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് പറയുന്ന ആൾക്കാരടുത്തും അവരുടെ ആശയങ്ങളോടും നമുക്ക് ഒരു താല്പര്യമില്ല.
1: ഇതുവരെ ചെയ്തതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് വീഡിയോ ഏതായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അത് അത്ര കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്?
2: അതൊരു കൺഫ്യൂസിംഗ്
1: ആണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ?
2: ഉണ്ട്, ആക്ച്വലി എല്ലാം ഫേവറേറ്റ് ആണ്.
1: എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഇതാണ്, കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും?
2: അത് ഈ പറഞ്ഞ പോലെ വൈറൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അത് വളരെ സമയം കുറച്ച് എടുത്ത ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ. അതില് റീടേക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എടുത്തു, ക്യാമറ ഓണാക്കി വെച്ചു, നമ്മള് ഓണാക്കി വെച്ചു, ഞങ്ങൾ ചെയ്തു. അത് തന്നെ ആയിരിക്കും, കാരണം അത് ഒരുപാട് ലൈഫ് ഒരുപാട് മാറ്റി. ആ വീഡിയോ ഒരു ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ അത് ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് നല്ല കാര്യങ്ങള്, കുറെ ആൾക്കാരുടെ റെസ്പോൺസ്, കുറെ ആൾക്കാരുടെ നേരിട്ടുള്ള കുറെ അഭിപ്രായങ്ങളൊക്കെ നമുക്കിങ്ങനെ അവർ നേരിട്ട് കാണുമ്പോൾ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ വീഡിയോക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീഡിയോസ് ചെയ്യുമെങ്കിൽ പോലും അതിനുശേഷം ആണല്ലോ ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളൊരു ചിന്തയിലൂടെ. യെസ് യെസ്, അതുകൊണ്ട് ആ വീഡിയോ തന്നെയാണ് സ്പെഷ്യൽ. ബാക്കി അതിനുശേഷം നമ്മൾ ചെയ്തതും ഇപ്പറഞ്ഞ പോലെ ഒരുപാട് റീച്ചായി. ഈ ട്വിൻസ് എന്നുള്ളൊരു ഒരു സാധനം ആൾക്കാർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു,
1: ഫീൽ ചെയ്യാൻ തുടങ്ങി.
2: അതൊക്കെ സന്തോഷമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പേഴ്സണലി തോന്നിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ കാണാൻ ഒരുപോലെയാണെന്ന്. ആൾക്കാർ പറയുമ്പോൾ ആൾക്കാർ പറയുമ്പോ ഓക്കെ യെസ് അങ്ങനെ തോന്നാം എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല.
1: പക്ഷെ ആ ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ നമുക്ക് ഇങ്ങനെ തോന്നാറ്,
2: ഹെയർ സ്റ്റൈൽ ഉള്ള അത് കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓക്കെ, താങ്ക് യു, അത്രേ ഉള്ളൂ, സന്തോഷം.
1: ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ എന്തൊക്കെയാണ് പറയാറുള്ളത്? ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ, എങ്ങനെയായിരുന്നു അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു?
2: അവര് അവർക്ക് ഞാനിപ്പോഴും ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും.
1: ഓക്കെ.
2: അപ്പൊ അവരപ്പം തന്നെ നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കമന്റ് അപ്പൊ തന്നെ അവർ പറയും. പിന്നെ നേരിട്ട് കാണുമ്പോൾ, ഞാനിപ്പം ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ഇന്ന വീഡിയോ നന്നായിട്ടുണ്ട്, അതിന്റെ നല്ല നല്ല എനർജി ആയിട്ടുണ്ട് ആ വീഡിയോ എന്നുള്ളത് പറയാറുണ്ട്. അപ്പോ അവര് എല്ലാ ആൾക്കാർക്കും ഇപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ വീഡിയോസും കാണാൻ പറ്റണമെന്നില്ല. ചിലർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അത് വാട്സപ്പിൽ കാണുമ്പോൾ അയച്ചു കൊടുക്കുമ്പോഴൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് അവർക്കൊരു സന്തോഷം, അവരത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്.
1: റിയൽ ക്രിയേറ്ററും ഡാൻസറും ആയിട്ടുള്ള മുഫാസ് ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഡാൻസ് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഈ ചില ആൾക്കാരിങ്ങനെ പറയാറുണ്ടോ, ഈ ഡാൻസ് ഒന്നും കളിക്കണ്ട, വെറുതെ ഉള്ള ജോലി ഉണ്ടല്ലോ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, എന്തിനാ ഈ ഡാൻസ് കളിച്ചിട്ട് എന്ത് കിട്ടാനാ, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമുക്കിടയിലുണ്ട്.
2: ഒന്ന് രണ്ട് പാമ്പുകൾ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
1: ഓക്കെ, അവരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാറുള്ളത്?
2: അവര് മെയിൻ കാര്യം എന്ന് പറയാം, അത് എന്തുകൊണ്ടാണ്, നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അവർ വന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്നുള്ള ഫോക്കസ് പോവും, പിന്നെ ജോലി പോവും, ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ പറയും ഇല്ല, അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം, കുഴപ്പമില്ല ഞങ്ങളുടെ കാര്യമായിട്ട്. കാരണം ഞങ്ങൾ ഇത് വർക്ക് ടൈമിലല്ല ചെയ്യുന്നത്, ഞങ്ങൾ വീക്കെൻഡ്സിലാണ് ചെയ്യുന്നത്. ജോലി തിങ്കൾ മുതൽ വെള്ളി വരെ കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ പോയി ചെയ്യുന്നത്, അതിനുശേഷം വീണ്ടും തിങ്കളാഴ്ച ഞാൻ വർക്കിന് പോകും. അപ്പൊ ഞങ്ങളെ വർക്കിനെയോ കാര്യങ്ങളൊന്നും ഇത് ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ സോങ് പ്രൊമോഷൻസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോ അപ്പൊ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഇത് മോശമായിട്ടില്ല, നല്ലതായിട്ടുള്ളൂ. പിന്നെ അവർക്ക് ഏത് രീതിയിലാണ് മോശമായെന്നുള്ളത് എനിക്കറിയില്ല, അത് അവരുടെ കാര്യം. അതില് ജെന്യൂൻ ആയിട്ട് പറയുന്നവരുണ്ട്, അല്ലാതെ പറയുന്നവരുമുണ്ട്, അത് അവര് പറയട്ടെ, അത്രേ ഉള്ളൂ.
1: അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് ഒരു ചെവി കൂടെ കേട്ടിട്ട്
2: വിടുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
1: നല്ലത്. ഇപ്പോ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇല്ലാതാവാന്ന് വിചാരിക്കാം. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെ സംഭവം അല്ല. മൊത്തത്തിൽ ഒരു ദിവസം നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി എന്നൊരു സംഭവം കാണുമല്ലോ, എന്ത് ചെയ്യും, അടുത്തത് എന്ത് പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നൊരു. ഇപ്പൊ ടിക്ടോക്ക് പെട്ടെന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഒരുപാട് ആൾക്കാര് കൺഫ്യൂസ്ഡ് ആയി പോയി അടുത്ത എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോ പ്ലാൻ ബി മനസ്സിലുണ്ടോ, ശരിക്കും പറഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും?
2: അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, അറിയില്ല എന്താവുന്നുള്ളത്, അപ്പോഴേ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ അടുത്ത് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി പമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി പങ്കെടുത്ത് ഞാൻ അതിൽ സെലക്ട് ആയി. അപ്പോ മേ ബി അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും ഒരു പക്ഷേ. നമ്മളൊരു സ്കിറ്റ് പ്ലാൻ ചെയ്ത് അവിടെ പോയി പെർഫോം ചെയ്തിട്ട് അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യലാണ്. അപ്പോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അറിയില്ല. ആ സമയത്ത് എന്ത് തോന്നുന്നു അതുപോലെ അങ്ങ് ചെയ്യും.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഒരു ചിരി ബമ്പർ ചിരിയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നേ?
2: അത് എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അമൽ എന്നാണ് പേര്. അപ്പൊ ഞാൻ കൊറേ നാള് മുൻപ് ഒരു സിനിമയുടെ ഓഡിഷനൊക്കെ കൊച്ചിയിൽ പോയ സമയത്ത് പരിചയപ്പെട്ട ആളാണ്. ആ സിനിമ സംഭവിച്ചില്ല, സിനിമ ഡ്രോപ്പായി. പക്ഷെ അവനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കോണ്ടാക്ട് ആയി ഒരു 4-5 വർഷം കഴിഞ്ഞ് ഈ അടുത്താണ് വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇത് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് 2-3 കണ്ടന്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് ഇങ്ങനൊരു സംഭവം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. അവരുടെ ഭാഗത്ത് കോള് വന്നു, ഇവിടെ വന്നിട്ട് ഒന്ന് ഗ്രൂമ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പെർഫോം ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അവിടെ പോയി, കൊച്ചിയിൽ പോയി, ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു, അവർക്ക് ഓക്കെ ആയി. ഞങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് ഫ്ലോറിൽ കയറി ആൻഡ് നമ്മൾ സെലക്ട് ആയി. മെയിൻ സ്കിറ്റ് ചെയ്യാനുള്ള ഒരു ടീമായി നമ്മൾ സെലക്ട് ആക്കി അവർ. അപ്പൊ അത് ഇനി ഇതുപോലെ ഓരോ മാസവും പുതിയ കണ്ടന്റ് ആയിട്ട് നമ്മൾ പോയാൽ നമുക്ക് പെർഫോം ചെയ്യാം, ഫ്ലോറിൽ കയറി പെർഫോം ചെയ്യാം. അങ്ങനെയാണ് മമ്പർച്ചിരിയിൽ എത്തിയത്. അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞങ്ങൾ ഇത്രയൊന്നും വിചാരിച്ചില്ല, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുന്ന വിചാരിച്ചില്ല. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചില്ല. കാരണം അവർ ഒരുപാട് കണ്ടന്റ് ഓരോ ദിവസവും പോവാണ്. അപ്പോ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണം, കുറച്ചുകൂടി അവർക്ക് എന്താ പറയാ പുതുമയുള്ളത് എന്ന് തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റ് വേണം. അപ്പൊ നമുക്കും അതൊരു ഒരു ടാസ്ക് ആണത്. അപ്പൊ നമ്മൾ ചെയ്തത് അവര് എണ്ണം ചെയ്തത് അവർക്ക് ഇഷ്ടമായി, അവര് അത് ഓക്കെ പറഞ്ഞു. ഇനി ഇതുപോലെ അവരതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓരോ ചെയ്ത് അവരെ ഇംപ്രസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അത് ട്രൈ ചെയ്തോണ്ടിരിക്കും.
1: പേടിയുണ്ടായിരുന്നോ ഫസ്റ്റ് ടൈം ആ ഒരു ഫ്ലോറിൽ എത്തിയ സമയത്ത്?
2: ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ചെയ്തത് മൊത്തം, അല്ലെങ്കിൽ ഇതുവരെ സ്റ്റേജ് എന്ന് പറയുന്നത് മൊത്തം സ്കൂളിലുള്ള കലോത്സവം അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലുള്ള സ്റ്റേജുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെലിബ്രിറ്റീസ് ആണ് ജഡ്ജസ് ആയിട്ടുള്ളത്, പിന്നെ ഒരു ക്രൂ മൊത്തം അതിന്റെ ബാക്കിലുണ്ട്. അപ്പൊ പുതിയൊരു ഫ്ലോറാണ്, ഇത് ഇവിടുന്ന് ചെയ്യുന്നത് മുഴുവൻ ടിവിയിൽ കാണാൻ പോവാണ്. അപ്പോ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റും ഒരു പേടിയൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. യെസ്, പിന്നെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും അത് ഓക്കെ ഓക്കെ വന്നു.
1: ഇനി അടുത്ത തവണ പോകുമ്പോ ആ ഒരു പേടി കുറച്ചുകൂടെ കുറയും അല്ലേ?
2: കുറയും. ഇനി എന്തായാലും കുറച്ചുകൂടി കോൺഫിഡൻസിൽ ചെയ്യാൻ പറ്റും.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഇപ്പോ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഡാൻസ് വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു ചെറിയൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ഓവർകം ചെയ്യാറുള്ളത്?
2: ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബ്രേക്കോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒക്കെ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരു ബ്രേക്ക് കൊടുക്കുക, പിന്നെ അത് വീണ്ടും ഓവർകം ചെയ്ത് വീണ്ടും നമ്മൾ ആ പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോ എന്തു സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഏത് സമയത്തും ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് വീണ്ടും അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഡോണ്ട് സ്റ്റോപ്പ്, നമ്മള് നിർത്തരുത്. ഏത് കാര്യമായാലും നിർത്താതെ കണ്ടിന്യൂ ചെയ്യണം. അതൊരു എവിടെയെങ്കിലും ബ്രേക്ക് വന്നാൽ പോലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക.
1: ഇപ്പോ നമ്മള് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഇന്ന ലൊക്കേഷനിൽ പോയിട്ട് ഡാൻസ് കളിക്കണം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ചില ആൾക്കാരുടെ മനസ്സിലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇന്ന ലൊക്കേഷനിൽ പോയിട്ട് ഈ ഒരു ഡാൻസ് കളിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും?
2: ബീച്ച് സൈഡിൽ എനിക്ക് കാലിക്കട്ട് ബീച്ചിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. കാരണം ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പോ എപ്പെങ്കിലും ഒരു പ്രാവശ്യം കോഴിക്കോട് പോവുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കാലിക്കട്ട് ബീച്ചിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
1: ഓക്കേ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ?
2: യെസ് യെസ്.
1: ഇപ്പോ ഒരു ഡാൻസർ എന്ന നിലയിലും ഒരു ജോലിക്കാരൻ എന്ന നിലയിലും ഇനി അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഗോൾ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും?
2: അങ്ങനെ ഒരു ഗോൾ സത്യം പറഞ്ഞാ
1: ഇല്ല.
2: ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പോവല്ലേ, ഒരു ഒഴുക്കിനങ്ങ് പോകുന്നതുകൊണ്ട് തന്നെ ഇത് എന്താവണം എങ്ങനെയാവണം എന്നൊന്നും അറിയില്ല. പിന്നെ ഇത് നിർത്താതെ, അതായത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, ഫിനാൻഷ്യലി ആയാലും എല്ലാ രീതിയിലും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അതിന്റെ കൂടെ ഇതിങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും ആഗ്രഹമുണ്ട്. അതല്ലാതെ ഒരു മെയിൻ എയിം എന്ന് പറയാനില്ല. ഇല്ല, ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ബമ്പർ ചിരിയിൽ എൻ്റർ ചെയ്തോടുകൂടി ആൾക്കാർ അടുത്ത ചോദ്യം ഈ അടുത്ത എപ്പിസോഡ്
1: എപ്പോഴാണെന്നുള്ളതാണ്.
2: അപ്പൊ ഇനി അതും കൂടി ഒന്ന് ചെയ്യണം, ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എത്രത്തോളം പറ്റും അറിയില്ല. അതിന്റെ ജോലിയുടെ പ്രശ്നങ്ങളുണ്ട്, സമയത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ കൊണ്ടുപോവാം എന്നുള്ളതാണ് ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യം.
1: റിയൽ ക്രിയേറ്ററും ഡാൻസറും ആയിട്ടുള്ള മുഫാസ് ആണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും ഡാൻസ് വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ്എം 90.9, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ അനാമിക. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ?
2: യെസ്, അധികം കുഴപ്പിക്കരുത്.
1: ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ.
2: ഓക്കേ,
1: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആൻസേഴ്സ് പറയാ.
2: ഓക്കേ
1: ഓക്കേ. സോളോ പെർഫോമൻസ് ആണോ അതോ ഗ്രൂപ്പ് ഡാൻസ് ആണോ ഇഷ്ടം?
2: ഗ്രൂപ്പ് ആണ്, ശ്രീകുട്ടന്റെ കൂടെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: ഓക്കേ, ഡാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മെലഡി ജോണേഴ്സ് ആണോ അല്ലെങ്കിൽ ഡപ്പാംകുത്താണോ?
2: ഡപ്പാംകുത്താണ്, ഓഫ് കോഴ്സ്.
1: ഓക്കേ, ഇൻസ്റ്റാഗ്രാം റീൽസ് ഓർ ലൈവ് സ്റ്റേജ് ഷോ ഏതായിരിക്കും?
2: റീൽസ്. റീടേക്ക് ചെയ്യാലോ?
1: റീടേക്ക് ചെയ്യാം തീർച്ചയായിട്ടും, ലൈവ് ആവുമ്പോ പറ്റില്ലല്ലോ.
2: പറ്റില്ല, ബുദ്ധിമുട്ടാണ്.
1: ഓക്കേ, ജീവിതത്തിൽ ഒരു ദിവസം ഡാൻസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ?
2: പറ്റും പറ്റും, ഞാൻ അങ്ങോട്ട് സോക്കോഡ് ഡാൻസർ അല്ല, അതുകൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ അടുത്താണ് അവന്റെ കൂടെ ചെയ്ത് അങ്ങനെ ആയതാണ്. അതല്ലാതെ ഒരു പാഷനേറ്റ് ഡാൻസർ അല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റും. ശ്രീകുട്ടിന് പറ്റില്ല, എനിക്ക് പറ്റും.
1: ഓക്കേ, ഡാൻസ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏത് ആക്ടറിന്റെ കൂടെ ആയിരിക്കും കളിക്കാനായിട്ട് ആഗ്രഹം?
2: ഇന്ത്യൻ സിനിമയിലെ അല്ലു അർജുൻ.
1: അല്ലു അർജുൻ. ഓക്കേ, അല്ലു അർജുൻ ഫാൻ ആണോ?
2: യെസ്.
1: ഹാപ്പി ബി ഹാപ്പി ബോയ് കണ്ടോ റീ റിലീസിന്റെ സമയത്ത്?
2: കാണാൻ പറ്റില്ല, വേറെ എന്തൊക്കെയോ ആയിട്ട്.
1: അയ്യോ,
2: പറ്റില്ല. യെസ്, മിസ്സായി പോയി.
1: ഓക്കേ ഓക്കേ. എപ്പോഴും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കോംപ്ലിമെന്റ് എന്തായിരിക്കും?
2: കോംപ്ലിമെന്റ് നന്നായി
1: കേൾക്കണം. അത് മാത്രമേ ചെറിയ ആഗ്രഹമുള്ളൂ,
2: ചെറുതേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം അത് വിഷമമാകരുതല്ലോ.
1: അതെ അതെ അതെ. ഓക്കേ, എപ്പോഴും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കോംപ്ലിമെന്റ് അതായിരിക്കുമല്ലോ.
2: യെസ്.
1: ഇനി വല്ലാത്തൊരു സങ്കടം വന്നാൽ അത് മാറ്റാനായിട്ട് എന്തായിരിക്കും ചെയ്യാ? ഒരു തെറാപ്പി പോലെ ചെയ്യുന്ന എന്തായിരിക്കും? ഡാൻസ് കളിക്കോ, പാട്ട് കേൾക്കോ, അങ്ങനെ എന്തായിരിക്കും?
2: പാട്ട് കേൾക്കുന്നതാണ് കൂടുതലും. ഞാനൊരു മടിയനായത് കൊണ്ട് തന്നെ ഡാൻസിനെക്കാളും പാട്ടാകുമ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. പിന്നെ ഒരു യാത്ര, ഓഫ് കോഴ്സ്, നല്ലൊരു സ്ഥലത്തേക്ക്, കുറച്ച് കാമായിട്ടുള്ള പീസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആപ് സനിയേ ആപ്കേ മൻപസന്ദ് ഗാനേ സിർഫ് ഓൺ യാദേ
1: യാദേ യാദേ യാദേ.
2: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയഫം 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിട്ടുള്ള ഡാൻസുകളെ കളിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള റിയൽ ക്രിയേറ്റർ മുഫാസ് ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഏതായിരിക്കും ട്രാവൽ ചെയ്തതിൽ?
2: ഞാൻ ഈ മൂന്നാർ ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് മൂന്നാർ. അതുപോലെ വാഗമൺ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്.
1: ഒറ്റയ്ക്ക് പോകാനായിട്ടാണോ ഇഷ്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് പോകാനായിട്ടാണോ ഇഷ്ടം?
2: രണ്ടും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം.
1: ഓക്കെ, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പുകളാണ് ഇഷ്ടം അല്ലേ?
2: യെസ് യെസ്, സോളോ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റും.
1: അതെ, നമ്മള് ഈ ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരിക്കും, സ്റ്റോറീസ് ഇടുന്ന
2: തിരക്കിലായിരിക്കും.
1: തീർച്ചയായിട്ടും അതെ,
2: അല്ലാതെ നമ്മളൊന്ന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പുതിയതായിട്ട്
1: സമാധാനം കിട്ടാൻ,
2: യെസ്, അതിന് ബെസ്റ്റ് സോളോ ആണ്.
1: സോളോ
2: അതിനിപ്പോ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് നിന്നില്ല, നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര ചെയ്താലും മതി, അതാണ് സോളോ ആണ് ബെസ്റ്റ്.
1: ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
2: യെസ്,
1: മുഫാസിനെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ?
2: നല്ലത് പറയണോ അതോ
1: എന്താണ് തോന്നുന്നത് പറഞ്ഞാ മതി. എന്തായിരിക്കും മറ്റുള്ളവർ എന്തായിരിക്കും പറയാ മുഫാസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ?
2: ഞാനൊരു ഒറ്റ വാക്കിൽ എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞാ അറിയില്ല.
1: നമ്മൾ പറയൂല്ലോ പാവാണ്, സ്മാർട്ട് ആണ്, ഇന്റലിജന്റ് ആണ്, അങ്ങനെ കുറെ അധികം വേർഡ്സ് ഉണ്ടല്ലോ, അതിലേതായിരിക്കും പറയാനുള്ള സാധ്യത കൂടുതൽ? ഏതായിരിക്കും
2: പാവമാണെന്ന് പറയാനായിരിക്കും സാധ്യത, പക്ഷെ ഞാൻ പത്ര പാവമല്ല.
1: പാവമല്ല? ഓക്കെ, ഇച്ചിരി ഭയങ്കരനാണോ?
2: കുറച്ച് കുറച്ച്, ഞാൻ പിന്നെ അങ്ങനെ ആരെ കാര്യങ്ങളിൽ ഇടപെടാറില്ല.
1: ഓക്കെ,
2: അങ്ങനെ കുറച്ച് മാറി നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എല്ലാവരുമായിട്ടും അങ്ങനെ കണക്ഷൻസ് വെച്ച് പോകുന്നു. പിന്നെ എപ്പോഴും ആൾക്കാരുമായിട്ട്, നമ്മുടെ ലൈഫിൽ മുമ്പേ ഉണ്ടായ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഓരോ ജോലിയുടെ ഭാഗവും പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്കൊരു പുതിയ ആൾക്കാരെ കിട്ടും, സ്വാഭാവികമായിട്ടും. ആ ആൾക്കാരുമായിട്ട് നമ്മൾ സന്തോഷം പങ്കുവെക്കുമ്പോഴും അതിന് മുമ്പേ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളുടെ കൂടെ ഇപ്പോഴും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവരുമായിട്ടുള്ള എന്താ പറയാ, ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്ക് വിളിക്കുക, മെസ്സേജ് അയക്കുക എന്നുള്ളതൊക്കെ ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോ യെസ്, അതിന് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെയൊക്കെ ഒറ്റ വാക്കിൽ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല,
1: അറിയില്ല. ഓക്കെ, അപ്പോ നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ട് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. ഫൈനലി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ ഡാൻസ് ചെയ്ത് വൈറൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന അപ്കമിങ് ടാലന്റ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും?
2: എല്ലാവരും ഇപ്പൊ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ ഇപ്പോ ഒരു വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് അതിന് ഒറ്റയടിക്ക് മില്യണൊന്നും കിട്ടണമെന്നില്ല. ഓരോ റീൽ, അത് ഡാൻസ് ആയിക്കോട്ടെ ഏത് കണ്ടന്റ് ആയിക്കോട്ടെ, അതിനൊരു ടൈമുണ്ട്. ഒരു ടൈമും ഒരു ടൈമുണ്ട് അത് റീച്ച് ആവാനും ആൾക്കാരിലേക്ക് എത്താനും ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഒരു ടൈമുണ്ട്. പിന്നെ ഓരോ വീഡിയോ ഇടുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും, ഇന്ന രീതിയിൽ ഇനി എടുക്കണം, ഇന്ന ആംഗിളിൽ എടുക്കണം, ഇന്ന രീതിയിൽ എഡിറ്റിംഗ് കുറച്ചുകൂടി പഠിക്കാനും, ഇങ്ങനെ ഓരോ സാധനങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മളൊരു ക്രിയേറ്റർ ആവുക. അല്ലെങ്കിൽ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഉള്ളു. നമുക്ക് ക്രിയേറ്റർ ആവണമെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിലേക്ക് എത്തണം. അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ബാഡോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാതെ, പോസിറ്റീവ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രമാണ്. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ആരും പെട്ടെന്ന് മില്യൺ അടിച്ച് വന്നവരല്ല, എല്ലാവരും തുടങ്ങി ഇതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് ആ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ എല്ലാവർക്കും പറ്റും. സോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് വരിക.
1: ഓക്കെ, അപ്പോ മുഫാസ് നമ്മുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ മുഫാസിന്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല ഡാൻസ് വീഡിയോസ് നിങ്ങൾക്ക് ഒരുമിച്ച്, ശ്രീകുട്ടനുമായിട്ട് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ, ഇനിയും ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എഫ്എമ്മിന് ഇതുപോലെ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനൊരു സോ കോൾഡ് പാഷനേറ്റ് ഡാൻസർ അല്ല, പക്ഷെ ഇതൊക്കെ എന്റെ ഇടയിൽ സംഭവിച്ച് അങ്ങനെ ആയി വന്നതാണ്. അപ്പോ എനിക്ക് ആ രീതിയിൽ ഇപ്പൊ എന്നെ ആ ഒരു ടാഗിൽ എന്നെ വിളിച്ചാലും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അറിയപ്പെട്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഡാൻസ് ഇങ്ങനെ കൊണ്ടുപോകണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണ്.
1: എന്റെ
2: എല്ലാ ക്രെഡിറ്റ്സും എന്റെ ഫ്രണ്ടിനാണ്. അവൻ പഠിപ്പിച്ചു തന്നതും അവന്റെ ലെസൺസും ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിൽ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു അനാമിക.
1: താങ്ക് യു സോ മച്ച്.
2: യെസ്.
1: ഓക്കേ, താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്ക്.

0: Let's go. You already know.
1: Meri aashiqui.
0: 2013.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

Tá,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കമ്പ്രഷൻ അങ്ങോട്ട് മുറകിട്ടടി വേണ്ടേ.